0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ഇന്ന് ഉണ്ടാവണം. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും ഉറക്കം എഴുന്നേറ്റ് വരേണ്ടതും, അല്ലെങ്കിൽ രാവിലെയുള്ള പ്രഭാത കർമ്മങ്ങൾ എന്ന് പറയലോ അതെല്ലാം ചെയ്യേണ്ടതും. ഇങ്ങനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയോടു കൂടിയായിരിക്കണം. ഇന്നെല്ലാം നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സന്തോഷം തരുന്ന ഒരു ദിവസമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ചിന്തയോടുകൂടി എഴുന്നേറ്റ് വന്നാൽ, കാരണം നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന ഒരു സാധനം ഇതാണ്, ഇന്ന് എനിക്ക് നല്ല ദിവസമായിരിക്കും, ഇന്ന് എനിക്ക് സന്തോഷം തരുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ ആ ഒരു മെമ്മറി വെച്ചിട്ടായിരിക്കും ഇന്ന് ബ്രെയിൻ ഫുള്ളി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വന്നാലും നമ്മളത് വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. സന്തോഷമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. രാവിലെ ഹറി ബറിയാണ്, അതുകൊണ്ട് ഒന്നും പെൻഡിങ് വെക്കേണ്ട, നല്ല അടിപൊളിയിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൺഡ്.

വിശ്വാസം അതല്ലേ എല്ലാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ആണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ഒരു ടാഗ് ലൈൻ തന്നെയാണ് അല്ലേ ഇത്. റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. ചില കാര്യങ്ങളെല്ലാം ഇതുപോലെ കേൾക്കുമ്പോൾ, ഇപ്പൊ പല പരസ്യങ്ങളിലും ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ, പലതിൻ്റെയും ടാഗ് ലൈൻസ് കാണുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നാറുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നതും എത്രത്തോളം നമ്മുടെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു മൂവി എടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ മൂവീസ് നമ്മൾ ആസ്വദിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ആ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്നിട്ട് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു ലൈഫുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ പക്കാ ഫാന്റസി ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ മലയാളം സിനിമ, ഇപ്പോഴത്തത് മാത്രമല്ല പണ്ട് ശ്രീനിവാസന്റെ കാലഘട്ടം മുതലുള്ള മലയാള സിനിമകൾ തന്നെ ശരിക്കും അത്രയും ലൈഫുമായിട്ട് വളരെ ചേർന്ന് പോകുന്നത്. നമ്മൾ ആ മൂവീസിൽ ഒരാളെ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ മൂവീസ് കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും എന്തൊക്കെയാണോ പുറത്ത് കാണുന്നത് അത് തന്നെയാണ് ഓരോ സിനിമകളിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് എന്തിനാണ് കൂടുതൽ ബന്ധം, അത് നമ്മളെ തീർച്ചയായിട്ടും എഫക്ട് ചെയ്തിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും അല്ലേ. ഇത് റേഡിയോ സിനിമ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

വിശ്വാസം എന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എത്ര പേർ അത് പാലിക്കുന്നുണ്ടാവും? റേഡിയോസിനോട് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. വിശ്വാസം എന്ന് പറയുന്നത് ഒരാൾ ഒരാൾക്ക് കൊടുക്കേണ്ടെന്നൊരു കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി എന്നും 24 മണിക്കൂറും കൂടെ നടക്കുന്ന ചങ്ക്സ് ഉണ്ടാക്കുക, നമുക്ക് അവരെ നമ്മളെക്കാൾ വിശ്വാസമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരെക്കാൾ വിശ്വാസമായിരിക്കും. അതിന്റെ പേരിൽ ഒരു ടീനേജ് പ്രായത്തിലെല്ലാം പല വീടുകളിലും ബഹളം വെക്കാറുണ്ട് അച്ഛനമ്മമാര്. കാരണം അവര് പറയുന്നതിനേക്കാൾ വാല്യൂ കൊടുക്കുന്നത് ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, നമ്മളെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു വൈബ്, നമുക്കൊരു കണക്ഷൻ ഉണ്ടാകും. അപ്പൊ അവര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് ആ പ്രായത്തിൽ തോന്നും. അതുകൊണ്ടാണ് നമ്മൾക്ക് അവരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓരോ ഏജിലും ഇത്തരത്തിലുള്ള കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോഴാണ് ഈ വീട്ടിൽ നിന്നും പറയുന്നത് നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആരാണോ ചിന്തിക്കുന്നത് അവരെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് അല്ലേ? റേഡിയോസിനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഈ ലൈഫിൽ നമുക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്ന് ചോദിച്ചാൽ നമുക്കൊരു പേരെടുത്ത് പറയാനായിട്ടുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫാമിലി, ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാണ് പറയുക? കാരണം നമ്മൾ ആരാണെങ്കിൽ, ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി ഒരാളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അടുത്ത ആളോട് അത് ഷെയർ ചെയ്യില്ല. അതായത് 100% നമ്മളെ തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. പൂർണ്ണമായിട്ടും തുറന്നും പറയുന്ന ഒരാള് പോലും നമുക്ക് ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കുക, അവരും നമ്മളോട് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരാൾ നമ്മളോട് അടുത്ത് ഇടപഴകുന്നുണ്ടെങ്കിൽ അവരുടെ 100% ആയിരിക്കില്ല അത്. അവർ നമ്മളോട് എങ്ങനെയാണോ ഇടപഴകുന്നത്, അത് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത് പോലെയായിരിക്കും. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ആരെയാണ് വിശ്വാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കി നമ്മുടെ ഫ്രണ്ട്സിനെ പറയായിരിക്കും, നമ്മുടെ ഫാമിലിയെ പറയായിരിക്കും. എന്നിരുന്നാൽ കൂടി പരസ്പരം അറിയാത്ത എത്രയോ രഹസ്യങ്ങൾ എല്ലാം അവിടെയും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ കഴിവിനെയും നമ്മുടെ ആത്മവിശ്വാസത്തെയുമാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ആരെയും വിശ്വസിക്കേണ്ടതായിട്ട് വരില്ല. പക്ഷെ എന്ന് കരുതി എല്ലാവരെയും സംശയ കണ്ണോടുകൂടിയും കാണാൻ പാടില്ല. നമ്മൾ അന്ധമായി ആരെയും വിശ്വസിക്കാനായിട്ട് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: this Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: home. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മോർണിംഗ് ആണ്. ഓഗസ്റ്റ് 24 തീയതി തിങ്കളാഴ്ച ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ഡേ ആയിട്ട് മാറ്റപ്പെടട്ടെ എന്നുള്ള ഒരു നല്ല വിഷസിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സൂര്യോദയവും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഇപ്പോൾ കഴിഞ്ഞു പോയ നിലകളെക്കുറിച്ചുള്ള ചില വിഷമങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും, അതൊക്കെ മാറ്റിവെക്കുക. ഈ പുതിയ ദിവസം നമുക്ക് നല്ല പ്രതീക്ഷകളോട്, പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളെ കാണുന്ന ആളുകളോട് സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും ഒക്കെ തന്നെ പെരുമാറാം. നമ്മുടെ ഒരു നല്ല വാക്ക് മറ്റുള്ളവരുടെ ദിവസം മനോഹരമാക്കും. അത് ഒരു വലിയ കാര്യമാണല്ലോ. നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളുടെ വാക്കുകളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്ക് മറ്റുള്ളവരുടെ ദിവസത്തെ മനോഹരമാക്കുന്ന ഒന്നായിട്ട് മാറട്ടെ. അതുപോലെ മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം ഇന്നത്തെ ദിവസം നമ്മളുടെ എല്ലാ പ്രയത്നങ്ങളും, നമ്മൾ ഒരുപാട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ദിവസത്തെ, നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മളുടെ എല്ലാ പ്രയത്നങ്ങളും വിജയം കാണട്ടെ എന്നുള്ള നല്ല ചിന്തകളോടുകൂടി തന്നെ ഈ ഒരു ഡേ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുമ്പോഴാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സന്തോഷം ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും എല്ലാം വേഗം മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ, നമ്മുടെ സവാരിയാണ്, മോർണിംഗ് സവാരിയാണ്. മിഴി രണ്ടിലും സിനിമയിലെ പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദാസേട്ടൻ, സുജാത ചേച്ചി, രണ്ടുപേരുടെയും മനോഹരമായ ശബ്ദം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Hey, satak satak satak satak satak satak
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഇതാ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മീരാൻ ഖാൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. രവിശങ്കർജിയുടെ സ്നേഹത്തിലുള്ള വെരി ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അജീ ജേക്കബ്, ഓണമല്ലേ പിണങ്ങല്ലേ ഞങ്ങളില്ലേ ഖത്തറിലില്ലേ സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടാണ് അജീ ജേക്കബിൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നസാന്നുണ്ട്, അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് അൻസൽ. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് 7th വെഡിങ് ആനിവേഴ്സറി ആണ് വിശാലിൻ്റെയും നിഖിലയുടെയും കേട്ടോ. ഓക്കെ, ഓൾസോ മൈ ബ്രദേഴ്സ് ബർത്ത്ഡേ ബിമൽനാഥ് അല്ലേ. ഓക്കെ ഓക്കെ, ഇന്ന് ബിമൽനാഥിൻ്റെ ബർത്ത്ഡേ ആണ്, കൂടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ് വിശാലും നിഖിലയും രണ്ടുപേർക്കും. വിശാലിനും നിഖിലയ്ക്കും വളരെ വളരെ സ്പെഷ്യലായിട്ട് കൂടെ ബിമൽനാഥിനുള്ള സ്പെഷ്യൽ ആശംസകൾ.

0: ജോസഫ് അദ്ദേഹം തന്നെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് രഞ്ജനേഷിന്റെ മെസ്സേജുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പോരാട ദിന ആശംസകൾ കൂടി സ്നേഹത്തോടുകൂടി പറയുന്നു എന്ന് പറയുന്നു. ബിബിൻ ബെന്നി, നിസ സുഖമാണോ ചോദിക്കുന്നു. ഓ, സുഖം, അടിപൊളിയായിട്ട് പോകുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബിബിൻ ബെന്നി. ബിബിനും ഒരു നല്ല ഡേ നമ്മൾ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ചോദ്യം ഒന്ന് ചോദിച്ചാലോ എന്നൊരു ചോദ്യം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിനുമ്പോൾ റിയാസ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൂർഗിൽ നിന്നാണ് നമ്മുടെ റിയാസിൻ്റെ ആ ഒരു മോർണിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സൂചനകൾ പറയാം. ഇത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഈ സ്ഥലം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ജോയ് എന്നാണ്. സിറ്റി ഓഫ് ജോയ് എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്, ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത്. സാഹിത്യം, കല, ഫുട്ബോൾ ഇതിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഒരു പ്രദേശമാണ് ഇത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളികളായിട്ടുള്ള നമുക്ക് കണക്റ്റഡ് ആവുന്ന വേറൊരു വിശേഷം, നമ്മുടെ മലയാളത്തിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൂട്ടിയ ഒരു സിനിമയുണ്ട്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിലെ ആ സ്ഥലത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു സിനിമ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേതാണ് ഈ സ്ഥലം, അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പെട്ടെന്ന് സ്ഥലം ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ. സിറ്റി ഓഫ് ജോയ് എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. സാഹിത്യം, കല, ഫുട്ബോൾ ഇതിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മലയാള സിനിമയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതേ പേരിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു സിനിമയുമുണ്ട്. ഏതാണ് ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്ഥലം എന്നുള്ളത് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഓണം, ഓണത്തിൻ്റെ സന്തോഷത്തിൽ, ഓണ ദിവസങ്ങളുടെ നിറവിൽ നമ്മൾ പോകുന്ന സമയത്ത് ഓണപ്പാട്ടിലേക്ക്.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: 7FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
0: യു ആർ ലിസണിംഗ് ടു
6: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

Qatar's favorite radio station. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ റൈറ്റ് ആൻസർ എനിക്ക് JJ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗും കറക്റ്റായിട്ടുള്ള സ്ഥലം ഏതാണ് എന്നുള്ളത് കൂടി ആൾ അയച്ചു തന്നിട്ടുണ്ട്. റോഷൻ്റെ മെസ്സേജ് ഉണ്ട്. റോഷൻ സിനിമയുടെ പേരും പറഞ്ഞത് കറക്റ്റാണ്, സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് രാജേഷ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. വിശാലിൻ്റെയും നിഖിലയുടെയും ഒരു സ്പെഷ്യൽ താങ്ക് യു കൂടി ഇവിടെ വന്നു നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഇങ്ങനെ ചോദിച്ചു വന്നത്. ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ജോയ് എന്നാണ്. ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും മറുപടികൾ അയക്കാട്ടോ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. സാഹിത്യത്തിനാണെങ്കിലും കലയ്ക്കാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ഒക്കെ വളരെ പേരുകേട്ട ഒരു സ്ഥലമാണിത്. മലയാളത്തിൽ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേരിൽ ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നുണ്ട്. അതായത് ആ സിനിമയുടെ പേരിൻ്റെ തുടക്കം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഏതാണ് ഈ സ്ഥലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി നമ്മുടെ ചോദ്യമായിരുന്നു. ഹെബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹെബിൻ. നെക്സ്റ്റ് റംഷീദാണ് ജോയിൻ ചെയ്യുന്നത്. റംഷീദിന് ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലം ഏതാണ് എന്നുള്ളത് മനസ്സിലേക്ക് എത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന സാഹിത്യത്തിൽ ഏതാണ് എന്നുള്ളത് മനസ്സിലേക്ക് എത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന

നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു നല്ല ഡേയും സ്പെഷ്യലി ജിസനും ഫാമിലിക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. നല്ലൊരു മോർണിംഗും ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടെ അവർക്ക് എല്ലാവർക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് ഈ ഒരു ഒരു സ്ഥലം എന്നുള്ളത് മനസ്സിലേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി ഹെബിൻ പറയുന്നുണ്ട്. തിരിച്ചും ഹെബിനും ഒരു നല്ല ഡേ ആയിട്ട് ഇപ്പം നമ്മളെ കേട്ടുപോകുന്ന എല്ലാവർക്കും ഈ ഒരു ഓഗസ്റ്റ് 24 ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയി മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഒരു പുതിയ പാട്ടിലേക്ക് പോവാണ്, ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ജയിലെ 2 പാട്ട് നമ്മൾ കേട്ടു, പിന്നെ പറഞ്ഞ പോലെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ കുറച്ച് കമൻറ്റുകളൊക്കെ കാണാൻ പറ്റും. മലയാളം കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പല കമൻറ്റുകളൊക്കെ ചിലപ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിവേ, നമുക്ക് തകർപ്പനായിട്ട് ആ പുതിയ പാട്ട് ജയില 2 ആ ഒരു തകർപ്പൻ പാട്ടാണ്. ഇതിൻ്റെ പാട്ടൊന്ന് ആസ്വദിച്ച് അങ്ങോട്ട് പോകാം.

0: പോഡ്കാസ്റ്റ്. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
3: you're home. ഉത്തരങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. പ്രത്തുൽ അദ്ദേഹത്തിന് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആയിട്ട് എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് പ്രത്തുൽ മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു. എനിവേ കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. പ്രത്തുലിന് ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ബിജു അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ, ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ് ഇഫ്തിഹാറുദ്ദീൻ. ചായ കുടിച്ചോ വിളിച്ചാലും വരാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, ശരിയാണ്. ഓക്കെ, എന്തായാലും മെസ്സേജിൽ പറഞ്ഞല്ലോ, അത് തന്നെ സന്തോഷം തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഞാനിങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന ഒരു ഒരു സിറ്റിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സാഹിത്യം, കല, ഫുട്ബോൾ ഇതിനൊക്കെ വളരെ പേര് കേട്ട ഒരു പ്രദേശമാണ്. നമ്മുടെ മലയാളത്തിൽ ആ സ്ഥലത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു സിനിമയുമുണ്ട്. ഏതാണ് ഈ സ്ഥലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അധികമൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല അല്ലേ, പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു സ്ഥലവും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയും ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൽക്കട്ട ന്യൂസ് അല്ലെങ്കിൽ കൊൽക്കത്തയാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓഗസ്റ്റ് 24 കൊൽക്കത്ത സ്ഥാപിതമായത്. അത് 1960 ആ ഒരു സമയത്തായിരുന്നു, 1960കളിലായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ഓഗസ്റ്റ് 24 കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് മറുപടികളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അരുൺ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. തിരിച്ചും ഒരു നല്ലൊരു ഗ്രേറ്റ് ഡേ തിരിച്ചും അരുണിനെ നമ്മൾ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിലെ വിശേഷങ്ങളിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ടുണ്ട്. നാട്ടിലെ ഓണവിശേഷങ്ങൾക്ക്, ഒഫീഷ്യൽ ഓണവിശേഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കണക്റ്റ് ആവുന്ന ഒരു കാര്യമാണ് ഈ ഓണം വാരാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓണം വാരാഘോഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം, ഇന്ന് ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച ദിവസമാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇന്നൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യലായിട്ടൊരു ആശംസ കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഏത് പാട്ട് പ്ലേ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം സ്ഥാപിതമായ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പാട്ട് തന്നെ വേണമല്ലോ. കൽക്കട്ട ന്യൂസിലെ പാട്ട് തന്നെയാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവാ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ് കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാനുകളുടെ കൂടെയുണ്ട്. ഹെബിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹെബിൻ പറയുന്നത് സിസ്റ്റർ സ്വീറ്റിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സ്പെഷ്യലായിട്ടൊരു വിഷസ് സ്വീറ്റിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വീറ്റിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി വളരെ സ്വീറ്റായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ സ്വീറ്റി എന്നുള്ള സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ഷോബി ആൻഡ് ജോസ്മിൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഷോബിക്കും ജോസ്മിനും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്. മഷ്ഹൂക്ക് അദ്ദേഹത്തിന് ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡിലോജുൻ്റെ മെസ്സേജ് ഉണ്ട്, സണൽജി മെസ്സേജ് ചെയ്യുന്നു, എ കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും അഭയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് അഭയ്. നമ്മുടെ ഉത്രാടപ്പാച്ചിലിൽ പങ്കെടുത്ത അഭയ് ആണോ എന്നൊരു സംശയം, ആണെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഓണം വിശേഷങ്ങളായിരുന്നു. നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ സന്തോഷത്തിലും വിശേഷങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ നാട്ടിലെ ഓണം വാരാഘോഷ പരിപാടികൾക്കൊക്കെ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞപോലെ തന്നെ ഓണം വാരാഘോഷം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, അവിടുത്തെ ഒരു വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും അത്. അപ്പോൾ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു. നാട്ടിലൊരു അഞ്ചരയ്ക്കൊക്കെ ആയിരിക്കും അവിടെ എൻ്റെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. കുഞ്ചക്ക ബോബനാണ് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നത്. നടി ശോഭനയുടെ നൃത്താവിഷ്കാര കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം ഓണം വാരാഘോഷത്തിന് നാട്ടിൽ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. 35 വേദികളുണ്ട്, 350 കലാപരിപാടികൾ അടക്കമായിരിക്കും തലസ്ഥാനത്തെ ഓണം വാരാഘോഷം നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓണം വാരാഘോഷത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒഫീഷ്യലി ഓണം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയ വർഷം ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളൂ. അതിൽ ചില കൗതുകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പായിട്ട് ഈ ഓണക്കാലം നമുക്ക് എപ്പോഴും സന്തോഷക്കാലമാണ് അല്ലേ. സന്തോഷ മൂവിയിലെ ഹരിശങ്കർ പാടിയൊരു പാട്ടും വരുന്നു.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
3: മർസയിൽ നിന്നോ?
2: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ് കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി
4: ഹായ് ഞാൻ നരേൻ
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ഓണത്തിന്റെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസാ നിങ്ങളുടെ കൂടെയുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. ഒരു വിഷസിലേക്ക് കൂടി എനിക്ക് പോകാനായിട്ടുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അനിൽകുമാർ ആൻഡ് ടിൻറ്റു അനിൽകുമാർ, രണ്ടുപേരുടെയും 23rd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടുപേർക്കും, അനിൽകുമാർ ആൻഡ് ടിൻറ്റു രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ വിഷസ് കൂടി ധാരിക്കുന്നു കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ചു വരുമായിരുന്നു, നമ്മുടെ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഓണം ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത വർഷം അറിയോ, എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഷൂഖിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റിയാസ് അതിനുള്ള മറുപടി എനിക്ക് നൽകിയിട്ടുണ്ട്. ഷാജു ശ്രീധർ അദ്ദേഹത്തിന്റെ ഒരു മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഷാജു ശ്രീധറിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ലാഗോസ് നൈജീരിയയിൽ നിന്ന് നമസ്കാരം അപ്പുണ്ണി അന്നിസ. 6 മാസത്തിന് ശേഷം നൈജീരിയയിൽ നിന്നും ആദ്യത്തെ അവധിക്ക് നാട്ടിലെ ഓണാഘോഷത്തിന് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്, ഷാജു ശ്രീധർ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നാട്ടിലെ ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. എനിക്കൊന്ന് ആള് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും നമുക്ക് കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക, എല്ലാ ദിവസവും മോർണിംഗ് അദ്ദേഹത്തിന്റെ എത്തിയിട്ടുണ്ടാകും അവിടെ നിന്ന്. അപ്പൊ അതിനുള്ളൊരു സ്പെഷ്യൽ സ്നേഹം കൂടി നമ്മൾ ഷാജു ശ്രീധറോട് പറയുന്നു. അപ്പൊ എന്തായാലും ഓണമൊക്കെ തകർത്ത് സെലിബ്രേറ്റ് ചെയ്യൂ എന്നുള്ള വിശേഷം കൂടി പറയാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ എപ്പോഴായിരുന്നു ഔദ്യോഗികമായിട്ട് നാട്ടിലെ ഈ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നത് എന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ 61 എന്നുള്ള ആ ഒരു വർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ 1962 കേരളത്തിൽ ഓണം ആഘോഷിച്ചതിൻ്റെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് അന്ന് ടൂറിസം വകുപ്പായിരുന്നു ആ ഒരു കാര്യത്തിനൊക്കെ നേതൃത്വം നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ചില ജില്ലകൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ജില്ലകളിലായിരുന്നു ആ രീതിയിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ആഘോഷങ്ങൾ നടന്നത്. കോഴിക്കോട്ടും എറണാകുളത്തും ട്രിവാൻഡ്രത്തുമായിരുന്നു ആഘോഷങ്ങൾ നടന്നത് കേട്ടോ. അന്നത്തെ ഒരു കൗതുകങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് നാട്ടിൻപുറങ്ങളിൽ ആഘോഷങ്ങളും മത്സരങ്ങളൊക്കെ നടത്താനായിട്ട് തുകകളൊക്കെ അനുവദിക്കുമായിരുന്നു, പണം അനുവദിക്കുമായിരുന്നു. അന്ന് ബ്ലോക്കുകൾക്കൊക്കെ ലഭിച്ചത് എത്ര രൂപയാണെന്നറിയാമോ? 250 രൂപയാണ് കേട്ടോ. പഞ്ചായത്തുകൾക്ക് 50 രൂപയാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൃപ്പൂണിത്തുറയിലായിരുന്നു അന്നത്തെ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓണപതാകയൊക്കെ നൽകിക്കൊണ്ട് ആയിരുന്നു അവിടുത്തെ അന്നത്തെ ആ കാലത്തെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടക്കം അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു ഓണപതാക കൊടുത്തുകൊണ്ടായിരുന്നു സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം കോടികൾ കിലുങ്ങുന്ന ഒരു ഓണാഘോഷമാണ് ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ടോട്ടലായിട്ട് ആഘോഷത്തിന് എത്ര പണമായിരുന്നു നീക്കി വെച്ചത് എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000917 എന്ന നമ്പറിലേക്ക് ആരാണ് ആദ്യം ഗസ് ചെയ്ത് മറുപടി അയക്കുക എന്നറിയാൻ എനിക്കും ഒരു കൗതുകം. സുബൈറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മളുടെ ചോദ്യം ഇതാണ്, 1962 ആ ഒരു കാല സമയങ്ങളിൽ ഓണം സെലിബ്രേഷൻ ഔദ്യോഗികമായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നടന്ന സമയത്ത് കുറച്ച് പണം മാറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ഓണാഘോഷത്തിന് നീക്കി വെച്ചത് എത്ര രൂപയായിരിക്കാം? അത് അറിയാവുന്നവരുണ്ടെങ്കിൽ, ഒന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. എത്ര ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് സുബൈർ? അതല്ല കേട്ടോ, അതിനേക്കാളും കുറച്ചുകൂടി, കാരണം സ്റ്റേറ്റാണല്ലോ, സ്റ്റേറ്റിലാണല്ലോ നടക്കുന്നത്. അപ്പം അത്രയും കുറവല്ല, അതിനേക്കാളും കൂടുതലാണ്. ഇന്ന് കോടികളാണെങ്കിൽ അന്ന് എത്രയായിരുന്നിരിക്കാം എന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ചിലപ്പം ഇത്രയായിരിക്കാം, ഇത്ര ടു ഇത്രയ്ക്കുള്ളിലൊക്കെ ആയിരിക്കാം എന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. സുബൈറാണ് എനിക്ക് ആദ്യം അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് ഞാൻ റൈറ്റ് ആയിട്ടുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഗസ്സിങ് കിട്ടുന്നവരുണ്ടെങ്കിൽ, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു വിശേഷങ്ങൾ പറയാവുന്നതാണ് കേട്ടോ. ഒപ്പം തന്നെ തിരുവോണം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മനോഹരമായ സ്ഥലപ്പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ഥലവിശേഷങ്ങളിലേക്കൊക്കെ തന്നെ വരാനായിട്ടുണ്ട്. ഒപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടികൾ കൂടി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് മഹേഷിൻ്റെ മെസ്സേജ് ഉണ്ട്. കറക്റ്റാണ് കേട്ടോ, മഹേഷ് പറഞ്ഞ ആ ഒരു കണക്ക് കറക്റ്റാണ്. ആ പൈസയായിരുന്നു അന്ന്, അല്ലെങ്കിൽ അത്രയും പണമായിരുന്നു അന്ന് ഓണാഘോഷത്തിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കോടികളാണെങ്കിൽ അന്ന് എത്രയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ കറക്റ്റാണ്, മഹേഷ് കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ്, വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തിട്ട് മെസ്സേജിലേക്ക് പറയാം. 5000917 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഷാൻ റിയാസിൻ്റെ സുപ്രഭാതം, തിരിച്ചും നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് തെങ്കാശിപ്പട്ടണം മൂവിയിൽ നിന്നും.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ബസ് ബെൽ, ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

എവിടെ നോക്കിയാലും കളറായിട്ട് നടക്കുന്ന ഓണം സെലിബ്രേഷൻസിന്റെ വീഡിയോസും കാഴ്ചകളും നാട്ടിലെക്കാരും ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഭയങ്കര വൈബിൽ ഓണം സെലിബ്രേഷൻ കോളേജുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒക്കെ തന്നെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് 1962 ഓണം സെലിബ്രേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നത്. അന്നൊരു ടൂറിസം വകുപ്പിനായിരുന്നു അതിൻ്റെ നേതൃത്വമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കോടികൾ കിളിങ്ങുന്ന ഓണാഘോഷം എന്ന് പറയുന്നത് അന്ന് എത്ര രൂപയായിരുന്നു അന്നത്തെ സെലിബ്രേഷനായിട്ട് നീക്കി വെച്ചിട്ടുണ്ടാവുക, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ബ്ലോക്കുകൾക്ക് 250 രൂപയും പഞ്ചായത്തുകൾക്ക് 50 രൂപയും ആയിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒക്കെ എത്രയായിരുന്നിരിക്കാം എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ശരത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, AK എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പലരും പല എമൗണ്ടുകൾ ഗസ് ചെയ്തു. മഹേഷും കൃത്യമായിട്ട് തന്നെ അവർ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 100,000 രൂപയായിരുന്നു അന്ന് ആഘോഷങ്ങൾക്കായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ആദ്യ സമയങ്ങളിലെ, അല്ലെങ്കിൽ ഒരു 60 ആണ്ട് മുൻപ് ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് തൃപ്പൂണിത്തുറയിലായിരുന്നു അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, അക്കാലത്ത് ഒരു ഓണ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് എങ്ങനെയാണ് ഓരോ ഫാമിലീസും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതിന് എത്രമാത്രം പണം എത്രമാത്രം ശതമാനം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് ഒരു ഓണ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അത്രേ. അതും എനിക്കൊരു നമുക്കൊരു പുതിയ കൗതുകമാണല്ലോ, ഓണ സർവേ നടത്തി എന്ന് പറയുന്നതൊരു ഒരു കൗതുകമുള്ള, കാരണം ഓണ ചെലവ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം, കാർഷിക ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളുടെ ഒക്കെ ഒരു ഓണക്കാല ചെലവിൻ്റെ 44.2% ഓണ കൂടിക്കായിട്ടായിരുന്നു അന്ന് കാലത്ത് മാറ്റിവെക്കുന്നുണ്ടായിരുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 41.2%, മറ്റ് ചെലവുകൾക്ക് വേണ്ടി 14.6%, അതുപോലെ കർഷക തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ 44% ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഓണക്കോടിക്ക് 36.5% മാറ്റിവെക്കുന്നു. അങ്ങനെ അങ്ങനെ കണക്കുകളുണ്ടായിരുന്നു കേട്ടോ. പുതുവസ്ത്രങ്ങൾക്ക് എത്രയാണ് മാറ്റിവെക്കുന്നത്, എത്ര ശതമാനമാണ് ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നറിയാനായിട്ടൊക്കെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ആഘോഷം എങ്ങനെ നടത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഓണം സർവേ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൗതുക വിശേഷം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട്, ഓണക്കാലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പേരിൽ ഓണം വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളുടെ പേരുകൾ അറിയാം എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. പേരിൽ ഓണം വരുന്ന സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? എനിക്ക് ഹസൻ അനസ് ആണ് ആദ്യം അയച്ചിരിക്കുന്നത്. കണ്ണൂർ ഭാഗത്തെ ഓണപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹസൻ അനസിന്റെ മെസ്സേജ് ആദ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ നിസോ. ഓ, തിരിച്ചും ഗുഡ് മോർണിംഗ്. സുലൈമാൻജിയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് തോന്നുന്നു അല്ലേ മെസ്സേജ് അയക്കുന്നത്. എനിവേ, തിരിച്ചും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പൊ പേരിൽ ഓണം വരുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഏതൊക്കെ സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അപരിചിതൻ മൂവിയിലെ പാട്ട് 1017 എന്ന നമ്പറിലേക്ക്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ

0: 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കൊക്കംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
3: Just feel like you're home.
4: ഓണം പേരിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഈ ഒരു വിശേഷങ്ങൾ കൂടി നമ്മളിങ്ങനെ സംസാരിച്ചു വരുമായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. നേരെ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓണക്കാലമാകുന്ന സമയത്ത് സ്ഥലപ്പേരുകൾക്കും അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കൊക്കെയുള്ള പ്രാധാന്യം വളരെയധികം കൂടുന്ന ഒരു സമയം തന്നെയാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു വരുമായിരുന്നു, പേരിൽ ഓണം വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ചോദിച്ചു. രാഹുലിൻ്റെ മെസ്സേജ്, തീർച്ചയായിട്ടും ഓണാട്ടുകര എന്ന് പറയുന്ന സ്ഥലം ഓണത്തിൻ്റെ കര തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം പറയാതെ നമുക്ക് ആ സ്ഥലപ്പേരുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓണാട്ടുകര അഥവാ മധ്യ കേരളം എന്നുകൂടി രാഹുൽ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. കൂടെ അജയ് കൊച്ചിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. റിമേഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. റിമേഷ് പറയുന്ന ഓണക്കൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് റിമേഷ് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓണം വരുന്ന പേരിൽ ഓണം വരുന്ന സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊന്ന് മെൻഷൻ ചെയ്യാം. റിമേഷ് മൂവാറ്റുപുഴയാണ് അല്ലേ. ഓക്കെ, റിമേഷാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലപ്പേരുകളൊക്കെ കിട്ടുമോ എന്ന് നോക്കിപ്പോയ സമയത്താണ് കണ്ണൂർ ഭാഗത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് കുറച്ചധികം കൗതുകം തോന്നി കേട്ടോ. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവോണപ്പുറം എന്നാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത്ര തിരുവോണപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് പേരാവൂരിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേര്, തിരുവോണപ്പുറം എന്ന് പറയുന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് എല്ലാ ദിവസവും തിരുവോണം പോലെ തന്നെ ആഘോഷിച്ചിരുന്നു ആ ഒരു നാട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ സ്ഥലത്തിൻ്റെ പേര് തിരുവോണപ്പുറം എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവുക എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മലയാള പഞ്ചാംഗ പ്രകാരം തിരുവോണം നിശ്ചയിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഗ്രാമത്തിൽ നിന്നായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കുന്നതാണ് കേട്ടോ എന്നും പറയപ്പെടുന്നു. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവോണപ്പുറമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലം അറിയുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏരിയ ആണോ തിരുവോണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ അറിയുന്ന ആളുകളുണ്ടോ? എനിക്കൊരു പുതിയ അറിവായിരുന്നു തിരുവോണപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതുപോലെ തിരുവോണപ്പുറം പോലത്തെ ഈ ഒരു സ്ഥലങ്ങൾ വേറെയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. അതല്ല, ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഇന്നും ക്ലോസർ. അയ്യോ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: പത്തല്ലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
2: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
3: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ, സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
7: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
8: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
9: യു ആർ ലിസ്ണിംഗ് ടു
10: Only on Radio Sunoo.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store. Suno updates.
3: Suno updates like swagatham. Updateകളുമായി നിസ. വേനൽ ചൂടിനും ഹ്യൂമിഡിറ്റിക്കും ആശ്വാസമായി സുഹൈൽ നക്ഷത്രം ഇന്നുദിക്കുമെന്ന് ഖത്തർ കലണ്ടർ ഹൌസ് അറിയിച്ചു. കാലാവസ്ഥാ മാറ്റത്തിന്റെ അടയാളമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഖത്തർ സയന്റിഫിക് ക്ലബിന്റെ യങ് ഇൻവെന്റേഴ്സ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം. 15 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഇന്നൊവേഷൻ തുടങ്ങിയ മേഖലകളിൽ താൽപര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വളർത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അധ്യയന വർഷ മുന്നൊരുക്കങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഖത്തറിൽ 6 പുതിയ സർക്കാർ സ്കൂളുകൾ കൂടി തുറക്കുന്നു.
0: സുനോ അപ്ഡേറ്റ്സ്.
1: റേഡിയോ സുനോ 91.7 FM.
2: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
7: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
3: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഹായ്, ദിസ് ഈസ് അപർണ ബാലമുരളി.
4: You are listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Onapattu. Brought to you by
7: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: ഓണപ്പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയമാണ് സ്റ്റുഡിയോ ഗ്ലോഗിൽ. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. ഓണത്തിന്റെ സന്തോഷവും ഓണത്തിന്റെ ആഘോഷങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ചുറ്റും കാണാനായിട്ട് പറ്റുക. ജസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ. ഏതായാലും നമ്മുടെ ഖത്തറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, സുഹൈൽ എപ്പോൾ വരും എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച നമുക്കൊരു ആശ്വാസത്തിൻ്റെ വിശേഷമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആ ഒരു അടയാളം എന്നുള്ള രീതിയിൽ തന്നെയാണ് സുഹൈൽ എത്തുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഈ ഒരു വേനൽ ചൂടും അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റിയും അതിനൊക്കെ ഒന്ന് ഒരു അറുതി വരുത്താനായിട്ട് അവരൊക്കെ ശേഷം ആശ്വാസമായി തന്ന സുഹൈൽ നക്ഷത്രം ഇന്ന് ഉദിക്കും എന്നുള്ള കാര്യമാണ് ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അത് നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ആ ഒരു വിശേഷത്തെ വരവേറ്റ് നിൽക്കുന്നത് അല്ലേ. 53 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സുഹൈൽ സീസൺ വലിയൊരു ആവേശത്തോടുകൂടി ആശ്വാസത്തോടുകൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുഹൈൽ എത്തുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷമുള്ള ആ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഏതായാലും നമ്മുടെ സന്തോഷത്തിന് ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
1: New partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

അങ്ങനെ നമ്മൾ കാത്തു കാത്തിരിക്കുന്നത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് 27-ാം തീയതിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അബൂ സിദ്ര മോളിലാണ്. ഒരു വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്, 7 മണിയോട് വരെ ആയിരിക്കും നമ്മളുടെ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സെഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത കൂട്ടുകാരെ കാത്ത് ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് വിശേഷങ്ങളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിച്ചതിന് ശേഷം സ്കൂളിലേക്ക് എത്താമെന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഇവൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഓഗസ്റ്റ് 27-ാം തീയതി അബൂ സിദ്ര മോളിലായിരിക്കും നമ്മുടെ പ്രോഗ്രാംസ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ബിജി ബാൽ അദ്ദേഹം പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തൃശിവ പേരൂർ ക്ലിപ്തം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമയിലെ പാട്ടാണിത്. മോർണിംഗ് സവാരിയിൽ

25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC-ൽ.

0: Out presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. Action.
1: Mona Dinesha. Adi Mohamana. Adi Moham.
2: Horror. Thank you, Pogan. Anu Adilla.
0: Or drama.
3: In the Kudumba. എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

കോട്ട മുംബൈ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഹാരൂൺ റഷീദ് പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണല്ലോ ഇന്ന് കേട്ടത്. റേഡിയോ സുനോയിലൂടെ സുഹൈൽ വരുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം, ഒന്ന് അർമാദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സുഹൈലിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അടിപൊളി. അപ്പൊ എന്നാൽ നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ തിരുവോണത്തോണിയിലൂടെ ഇന്ന് എനിക്ക് പറയാനുള്ള വിശേഷത്തിലേക്ക് പോകാം. തിരുവോണത്തോണിയിലൂടെ ഇന്ന് നമ്മൾ പൂക്കളുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നാട്ടിൽ എന്താണ് പൂക്കളുടെ ഒരു വിലയും വിശേഷങ്ങളും എന്ന് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇനിയുള്ള സമയങ്ങളിൽ പൂക്കളുടെ ഒരു ആവശ്യം അങ്ങനെ കൂടിക്കൂടി വരികയാണ്. നാട്ടിലാണെങ്കിലും പലതരത്തിലുള്ള കോമ്പറ്റീഷൻസും സ്കൂൾക്കാണെങ്കിലും സ്കൂളുകൾക്കാണെങ്കിലും ഓഫീസുകൾക്കാണെങ്കിലും ഒക്കെയുള്ള എന്താ പറയുക ഓണപ്പൂക്കള മത്സരങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. എന്നാലും റേറ്റൊക്കെ നോക്കുവാണെങ്കിൽ നാട്ടിലെ കിലോയ്ക്ക് ശരാശരി 450 മുതൽ 600 രൂപ വരെയാണ് വില. പക്ഷേ ഇനി പറയുന്ന പോലെ വരും ദിവസങ്ങളിലെ വിലയിൽ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും. ഇത്തവണ ഈ വില വ്യത്യാസം കാര്യമായിട്ട് വരാനുള്ള കാരണം നാട്ടിലെ കാലാവസ്ഥയിൽ സംഭവിച്ച വ്യതിയാനങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് പൂക്കൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിലയിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വില വർധനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പൂക്കളുടെ വിലയ്ക്കൊപ്പം തന്നെ പൂക്കളുടെ ട്രെൻഡിൽ ഇത്തവണ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വിപണിയിൽ മണമില്ലാത്ത ബംഗളൂരു മുല്ല എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതിന് ഭയങ്കര ആളുകൾ ഭയങ്കര ഡിമാൻഡ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പല കളറിലുള്ള അസ്ട്രാ പൂക്കളുണ്ട്, അതിനും ഭയങ്കരമായിട്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പർപ്പിൾ നിറത്തിലുള്ള അസ്ട്രകൾ ആളുകൾ വാങ്ങിക്കുന്നുള്ളത്ര ആ പൂക്കൾക്ക് കുറച്ച് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. കാരണം വാടാമല്ലിക്ക് പകരമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർപ്പിൾ കളറിലുള്ള അസ്ട്ര എന്ന് പറയുന്ന ആ പൂക്കൾ ആളുകൾ ഭയങ്കരമായിട്ട് മേടിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞാൽ വാടാമല്ലി ഒന്ന് സെറ്റാക്കി എടുക്കാൻ സമയം എടുക്കുമല്ലോ. നമുക്കറിയാമല്ലോ പൂക്കളിടുന്ന സമയത്ത് വാടാമല്ലി സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കേസ് കേട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വാടാമല്ലിക്ക് പകരമായിട്ട് ഈ ഒരു അസ്ട്ര എന്ന് പറയുന്ന പർപ്പിൾ കളറിലുള്ള അതിൻ്റെ പൂക്കളൊക്കെ ആളുകൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ വാടാമല്ലിയേക്കാൾ ഏകദേശം 100 രൂപ കുറവായതും ആ ഒരു വിലക്കുറവുള്ളത് കൊണ്ട് കൂടി ആളുകൾ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അരളിപ്പൂക്കൾ ഇത്തവണ ഭയങ്കരമായിട്ട് എന്താ പറയുക പൂ വിപണിയിലെ ഒരു വിലയേറിയ താരമായിട്ട് അരളിപ്പൂക്കൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് എന്നുള്ളതുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഓരോ പൂക്കളുടെയും റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും കേട്ടോ. മുല്ലപ്പൂവിന് കിലോയ്ക്ക് 2000 രൂപയാണ്. പിച്ചിപ്പൂവിൻ്റെ മണം ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ പിച്ചിപ്പൂവിനാണെങ്കിൽ 1600 രൂപയാണ് നാട്ടിൽ. വെള്ള ജമന്തി കിലോയ്ക്ക് 500 രൂപയുണ്ട്. അരളിപ്പൂക്കൾക്ക് 450. അങ്ങനെ അങ്ങനെ അങ്ങനെ റേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കണ്ട് കോഴിപ്പൂവ്, അത് ഏത് പൂവാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 200 രൂപയാണ് കോഴിപ്പൂവ് കിലോയ്ക്ക്. 200 രൂപ ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കും. കോഴിപ്പൂവ് എന്ന് പറയുന്നൊരു പൂവ് കണ്ട് എന്തായാലും എനിക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞ ജമന്തി, അതിന് 180. മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ 100 എന്ന് പറയുന്ന റേറ്റിലൊക്കെയാണ് നാട്ടിലെ ഓണപ്പൂക്കളുടെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റുകളിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതിന് മുൻപ് എന്നാലും പൂക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്, ഗോഡ്ഫാദറിലെ പാട്ട്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're home.
5: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 2 ആണ്. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച ദിവസമാണ്. അപ്പം ഇന്നലെ ഒരുപാട് പേരുടെ മെസ്സേജുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൈഡൻ സീക്ക് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ള സിനിമയായിരുന്നു നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ചോദിക്കുന്നു പാട്ടും പാടി അവഴിക്ക് പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് റെഡിയാണ്. ഇന്ന് കുറച്ച് സിമ്പിൾ സൂചനകളാണ്. ഈ സിനിമ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ കരുതുന്നു. നമുക്കേതായാലും ഒന്ന് നോക്കിപ്പോകാം ഏതായിരിക്കും ഈ ചിത്രം എന്നുള്ളത് നിങ്ങൾക്ക് സൂചനകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഹൈഡൻ സീക്കിൻ്റെ ആളുകളൊക്കെ എത്തിക്കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ ഹൈഡൻ സീക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ദാ സൂചനകളിലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും സൂചനകൾ ഇങ്ങനെയാണ്. ഈ സിനിമയുടെ പേര് നോക്കുവാണെങ്കിൽ ഒരക്ഷരം 2 ആവർത്തിച്ചു വരുന്നുണ്ട്. ഈ സിനിമയുടെ പേര് നോക്കുവാണെങ്കിൽ ഒരക്ഷരം 2 ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് ഒരു സൂചനയാണ്. ഓക്കെ, ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 2021 റിലീസായ സിനിമയാണിത്. 2021 റിലീസായ സിനിമയാണിത്. ഓക്കെ, ഇത് അടുത്തൊരു സൂചനയാണ്. നെക്സ്റ്റ് മെസ്സേജ്, നെക്സ്റ്റ് ക്ലൂ പറയുകയാണെങ്കിൽ മമിതയാണ് ഈ സിനിമയിൽ. മമിത ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മമിത ബൈജു ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സൂചനകൾ പറയാം. ഒരക്ഷരം 2 ആവർത്തിച്ചു വരുന്നു. 2021 റിലീസായ സിനിമ. മമിത ബൈജു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നവർ പെട്ടെന്ന് അയച്ചിട്ടോ 5000000917 എന്ന നമ്പറിലേക്ക്, 5000000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കൂടി എനിക്ക് വിഷ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരുകളിൽ ഒന്നാണ് ഫരീസാദ്. നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ്, പ്രിയപ്പെട്ട ലിസ്ണർ ഫാമിലിയാണത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫരീസാദിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫരീസാദിന് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ. അപ്പൊ ഫരീസാദിന്റെ ചെലവ് എപ്പോ എത്തും? ഓക്കെ, എന്നാൽ ഇന്നലത്തെ ഹൈഡ് ആൻഡ് സീക്കിനെ കുറിച്ച് അമ്പോ വലിയൊരു കുറിപ്പ് എനിക്കിവിടെ എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. സനൽജിയാണ് ഇന്നലത്തെ ഹൈഡ് ആൻഡ് സീക്ക് ആയിരുന്നു, ഓരോ ഒന്നൊന്നര ഹൈഡ് ആൻഡ് സീക്ക്. ബ്രില്യൻസ് അതിന്റെ പീക്കിൽ നിന്ന ചോദ്യം. ഓക്കെ, സിനിമ എല്ലാവരും കണ്ടു കാണാൻ തന്നെ വഴിയില്ല. ഈ ഗൂഗിൾ മെറ്റ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അംബാനെ? ചോദ്യവും ക്ലൂ എല്ലാം കേട്ടു, ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഓക്കെ, നമുക്ക് പണ്ട് പറഞ്ഞ പോലെ ചില സിനിമാ ഡയലോഗിൽ നമുക്ക് ചില അവസരങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എന്നാലും അടിപൊളി അടിപൊളി സനൽജി അത് അടിപൊളിയായിട്ട് എനിക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു, സന്തോഷം. ഓക്കെ, അപ്പം ഇന്നത്തെ എന്തായാലും സിനിമ മനസ്സിലായി കുറച്ച്. ആഹാ, ഇത് ഞാൻ വിചാരിച്ച ആർക്കും കിട്ടിയിട്ടില്ലാന്ന് കേട്ടോ. അതാ എല്ലാവർക്കും മനസ്സിലായുള്ള സിനിമ ഏതാന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഒന്നുകൂടി ഞാൻ പറയാനുള്ള സൂചനകൾ ഒന്നുകൂടി കേട്ടുള്ളൂ. ജാസിർ ഹുസൈൻ ഒരക്ഷരം രണ്ട് തവണ ആവർത്തിച്ചു വരുന്നുണ്ട് ഈ സിനിമയുടെ പേരിൽ കേട്ടോ. 2021 റിലീസായ സിനിമയാണിത്. മമിത ബൈജു ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കിട്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക്. ഫരീസാദിനുള്ള വിഷസ് ഒരുപാട് പേര് നൽകുന്നുണ്ട്. ഷംസിൻ്റെ വക സ്പെഷ്യൽ വിഷസ് ആൾ പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയുന്നു. അപ്പോൾ എന്നാലും ഫരീസാദ് ഇന്നത്തെ സെലിബ്രേഷനൊക്കെ തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് ഒക്കെ പോരട്ടെ 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്, സലാല മൊബൈൽസ് മൂവിയിലെ പാട്ട്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC-ൽ.

0: Band of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഫരീസാദിന്റെ ബർത്ത്ഡേ ആണ്. ഫരീസാദ് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് വിശേഷങ്ങൾ ഇവിടേക്ക് മെസ്സേജിൽ പറയുന്നുണ്ട്. ഇന്ന് റേഡിയോ സിനിമയിലെ റൌഫിന്റെ ബർത്ത്ഡേ അല്ലേ, സിമ്രാന്റെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങളൊക്കെ ലെജൻഡ്സ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഗ്രേറ്റ് റൈറ്റർ, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൗലോ കൊയ്ലോ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും എന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ലെജൻസിന്റെ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഫരീസാദെ, കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ എന്ന് അമീൻ ചോദിക്കുന്നുണ്ട്. അമീൻ്റെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു, എല്ലാവരും ഉത്തരങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിനിമയുടെ പേരിനെ കുറിച്ചാണ് ആദ്യത്തെ സൂചന. ഒരക്ഷരം 2 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ഒരക്ഷരം 2 തവണ ഈ സിനിമയുടെ പേരിൽ ആവർത്തിച്ചു വരുന്നു. 2021 റിലീസായ സിനിമയാണിത്. മമിത ബൈജു ഈ സിനിമയില് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഒപ്പം തന്നെ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. ഇപ്പൊ കേട്ടു തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയച്ചു തരാം 5000917 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ അമീൻ ഒരു വലിയ സന്തോഷം പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഉത്രാട പാച്ചനിൽ അമീൻ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും അമീനെ കണ്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അമീനെ ഏത് വഴിക്ക് വന്ന് ഏത് വഴിക്ക് പോയെന്ന് മനസ്സിലായില്ല. പക്ഷെ അവിടുത്തെ ആ ലാസ്റ്റ് മിനിറ്റിലെ കുറേ വീഡിയോസ് ആള് സ്റ്റോറിയായിട്ട് തകർപ്പനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു വലിയ സ്നേഹം കൂടി അമീനോട് അറിയിക്കുന്നു. അമീൻ ദാ ഫരീസാദിനുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. റിനീഷ് ചോദിക്കുന്നത് സുമേഷ് രമേഷ് സിനിമയുടെ പേരാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ, സുമേഷ് രമേഷ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ ആ സിനിമയല്ല കേട്ടോ. ഞാൻ അക്ഷരം എന്നാണ് പറഞ്ഞത്, വാക്കല്ല അക്ഷരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സുമേഷ് രമേഷ് ഉണ്ടായിരുന്നു, അതെ, നമ്മുടെ ശ്രീനാഥ് ഭാസിയൊക്കെ അഭിനയിച്ച മൂവിയായിരുന്നു. ഓക്കെ, ആ മൂവി അല്ല കേട്ടോ, ഇത് അക്ഷരമാണ്. ഒരക്ഷരം 2 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്, അങ്ങനെയുള്ള പേരുള്ളൊരു മൂവിയാണത്. ഓക്കെ, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ഗുഡ് മോർണിംഗ് നിസ സുഖാലയെന്ന് വെക്കുന്നു, സുഖമായിട്ട് പോകുന്നു, ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈസൽ വയനാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ റൈറ്റ് ആൻസറും അയച്ചു തന്നിട്ടുണ്ട്. അൻസുവിൻ്റെ മെസ്സേജ്, അൻസു കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അമീൻ്റെയും റൈറ്റ് ആൻസറാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കറിയാം സ്കൂളിലേക്ക് കുട്ടികളെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ മിക്കുന്ന പേരൻസിനൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച സമയങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരു തിരക്കിലേക്ക് എല്ലാ പേരൻസും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുടെ അധികൃതർ, പ്രത്യേകിച്ച് MOPH, നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികളുടെ ആ ഒരു ശരീരഭാരം നിലനിർത്താനും നടുവേദന അല്ലെങ്കിൽ തോൾവേദന ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും സഹായിക്കുന്ന സ്കൂൾ ബാഗുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കാര്യമായിട്ടൊരു ശ്രദ്ധ പേരൻസ് കൊടുക്കണം എന്നാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് MOPH ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഫാമിലീസിനെ അത് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതായത് അനുയോജ്യമല്ലാത്തതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതായ സ്കൂൾ ബാഗുകൾ വിദ്യാർത്ഥികളുടെ നടുവേദനയോ അല്ലെങ്കിൽ ഇക്കൂന് പോലുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നട്ടലിൻ്റെ വളവ് പോലുള്ള കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചിലപ്പം വഴിതെളിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബാഗുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന് നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ ഐഡിയൽ സ്കൂൾ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞ പേരിൽ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ പേരൻസ് കുട്ടികൾക്ക് ബാഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. ഈട് നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ളതും വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ബാഗിൻ്റെ ഭാരം കുറഞ്ഞതായിരിക്കണം. കുട്ടിയുടെ ശരീരഭാരത്തിൻ്റെ 10 മുതൽ 15% കൂടുതൽ ഭാരം ബാഗിന് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ ബാഗുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേരിൽ തന്നെയാണ് ഐഡിയൽ സ്കൂൾ ബാക്ക് പാക്ക് ഗൈഡ് എന്നുള്ള രീതിയിലാണ് മിനിസ്ട്രി ഇത്തരം കാര്യങ്ങൾ ഓൺലൈനിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പേരൻസിന് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങൾ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, പറഞ്ഞാൽ ഓൺലൈനിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് നിസ, ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഓക്കെ, ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക്
പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ ജസ്റ്റ് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഓഫീസിലെ പലരുടെ അടുത്തും ചോദിക്കുന്ന ഒരു സെഷനായിരുന്നു അത്. അപ്പോൾ അതിൽ രസമായിട്ട് ഒരു സംഗതിയുണ്ട്, കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. അയ്യോ രസമല്ലേ റിയാസേ. ഓക്കെ, അപ്പോൾ എന്തായാലും രസമായിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചിരിച്ച് ചിരിച്ച്, അയ്യോ ആരും പോകല്ലേ, ചിരിച്ച് ചിരിച്ച് ഒരു വഴിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഫണ്ണിൻ്റെ പേരിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ എന്താ വന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കി തന്നെ മനസ്സിലാക്കി കേട്ടോ. ഓക്കെ അടിപൊളി. അപ്പോൾ എന്തായാലും റിയാസെ താങ്ക് യു സോ മച്ച്, ആ ഒരു സപ്പോർട്ടിന് വലിയ നന്ദി കേട്ടോ. അനീഫിൻ്റെ മെസ്സേജിൻ്റെ റൈറ്റ് ആൻസറാണ് അനീഫ് അല്ല അനീഷ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി. ഓക്കെ, അത് ആരാണെന്നുള്ളത് പേര് കൂടി വേണോ? ഓക്കെ, നമ്മളുടെ ടീമിൽ തന്നെയുള്ള സുൽഫി ആയിരുന്നു അത് കേട്ടോ. സുൽഫിയുടെ ആ ഒരു ചോദ്യ ഉത്തരമാണ് നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. സുൽഫിയാണ് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, വീഡിയോ കണ്ടു. ഓക്കെ, ആ വീഡിയോ ഞാൻ കണ്ടു, അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇഫ്തിക്കറിൻ്റെ മെസ്സേജ് ഉണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ എന്തായാലും ബാക്കി ഇനിയും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വേഗം തന്നെ പോരട്ടോട്ടോ. ഞാൻ എന്താണ് കുറച്ച് ലേറ്റായി പോയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അമീൻ പറയുന്നത്. ലേറ്റ് ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെ ആൾ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അല്ലേ. ഓക്കെ അടിപൊളി അടിപൊളി, പക്ഷെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടു. ഓ അടിപൊളി, അതെ അതെ അത് തന്നെ അത് തന്നെ. അപ്പോൾ എന്തായാലും കാണാത്തവർ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഓണം വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി എന്തായാലും അടുത്ത പാട്ടിലേക്ക്, ഫിലിപ്പ് ആൻഡ് മങ്കിപ്പൻ മൂവിയിലെ പാട്ട്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
0: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: യു ആർ ലിസ്ണിംഗ് ടു
2: Only on Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

മനസ്സിനക്കരി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ട സിനിമകളുടെ സെറ്റിലേക്ക് ഏത് സെറ്റിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് നയൻതാരോട് ചോദിച്ചപ്പം പറഞ്ഞത് തീർച്ചയായിട്ടും മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലും മനസ്സിനക്കരയിലെ പാട്ടിങ്ങനെ കേട്ട സമയത്ത് എല്ലാവരുടെയും ഉത്തരങ്ങൾ അധികമൊന്നും എന്താ പറയുക കടുപ്പം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂചനകൾ ഇങ്ങനെയായിരുന്നു, ഒരക്ഷരം 2 തവണ ഈ സിനിമയുടെ പേരിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. 2021 റിലീസായ സിനിമയാണിത്. മമിത ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കേട്ടുപോകുന്നവർക്കും ഉത്തരങ്ങൾ പെട്ടെന്ന് അയക്കാം. ഞാനിപ്പോൾ മെസ്സേജിൽ ആരൊക്കെ അയച്ചു എന്നുള്ള ആളുകളുടെ പേരുകളിലേക്കൊന്ന് വരികയാണ്. ഇപ്പം നിങ്ങൾ കേട്ടുപോയിക്കൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അയക്കാം കേട്ടോ. ഒരക്ഷരം 2 തവണ ഈ സിനിമയുടെ പേരിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. 2021 റിലീസായ സിനിമയാണ് മമിത. ഈ സിനിമയിൽ പ്രധാന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ അയക്കാവുന്ന സമയമാണ്. അപ്പം ഞാൻ ഇതുവരെ ആരൊക്കെ മെസ്സേജ് അയച്ചു എന്നുള്ളത് കൂടി ഒന്ന് നോക്കി പോവുകയാണ്. അഖിൽ സഞ്ജീവിൻ്റെ മെസ്സേജ് ആദ്യം എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് അഖിലാണ് ആദ്യമായിട്ട് റൈറ്റ് ആൻസർ ഇന്ന് അയച്ച ആൾ കേട്ടോ. അഖിൽ അടിപൊളി. അൻസൽ ഹബീബിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സഞ്ജയ് ഒരു സംശയം വേണ്ട സഞ്ജയ്, കറക്റ്റാണ്, ഗുഡ് മോർണിംഗ് കേട്ടോ, നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അമീൻ്റെ മെസ്സേജ് സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, പക്ഷേ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അമീൻ MM എന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുള്ളത്. രാജേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അടിപൊളി. ഫാരിസിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഫാസിൽ അഷ്റഫ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, സന്തോഷ് ജിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നസീമിൻ്റെ റൈറ്റ് ആൻസർ AK എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും, അനിൽകുമാറിൻ്റെ റൈറ്റ് ആൻസർ, ഐഫോണ എന്നാണ് ഇവിടെ പേര് കാണാൻ പറ്റുന്നത്, റൈറ്റ് ആൻസർ ആണ്. ഷധയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഷധ ഷഹീനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നൌഷാദ് ഖലീരിയാണ് നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയക്കുന്നത്. NAP എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജാസിർ ഹുസൈൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റേച്ചി ഓപ്പറേഷൻ ജാവയാണോ മൂവി എന്ന് ചോദിക്കുന്നു, അല്ല കേട്ടോ, വേറൊരു സിനിമയാണ്. ഷംസിൻ്റെ മെസ്സേജ് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഷബീറിൻ്റെ മെസ്സേജാണ്, കറക്റ്റാണ് ഷബീർ. അതുൽ കൃഷ്ണ, ഞാൻ 2 തവണ സൂചനകൾ തന്നു, ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, യഹീടെ മെസ്സേജ് ഉണ്ട്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് അടുത്ത തുഷിമ, ഓ നമ്മുടെ ഉത്തരടപ്പാച്ചിൽ തുഷിമ തകർത്തിട്ടുണ്ടായിരുന്നു, തുഷിമയും ടീമും ഒക്കെ. ഓക്കെ, അടിപൊളി റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട് തുഷിമ, അടിപൊളി കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹിസാൻ ആത്തിക്കയുടെ മെസ്സേജാണ്, നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ വിശേഷമാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിസാമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ജിജു ശരത്ത് മെസ്സേജ് ചെയ്യുന്നു, വിഷ്ണു റൈറ്റ് ആണ് കേട്ടോ. MR എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും സൂപ്പർ ശരണിയാണോ എന്ന് ചോദിക്കുന്നത്, സൂപ്പർ ശരണിയല്ല, അതായത് ഒരു അക്ഷരം വാക്കല്ല കേട്ടോ, അക്ഷരം എനിക്കെന്നെ തെറ്റിപ്പോയല്ലോ, അയ്യോ, ഒരക്ഷരം 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ പേരായത്, ഓക്കെ, അതാണ് സൂപ്പർ

0: ശരണ്യ അല്ല കേട്ടോ. ഓക്കെ, ഷഹീൻ മജീദ് റൈറ്റ് ആയിട്ട് അയക്കുന്നു, ഷബി പി എസ് റൈറ്റ് ആയിട്ട് ഉത്തരം അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിശാൽ അല്ലേ? അതെ, വിശാൽ കറക്റ്റാണ്. വിശാലെ, ഷഫീർ പി ജെയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഫിറോസിൻ്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബത്തൂൽ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആളുടെയും റൈറ്റ് ആൻസറാണ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ അധികം ഒന്നും നീട്ടി പോകേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ സനിൽജി എനിക്ക് സൂചന ഇങ്ങോട്ട് അയച്ചു തന്നു, ഇതാണോ ആ സിനിമ എന്ന് ചോദിച്ചിട്ട്. അതായത് അതായത് കോഴിയൊക്കെ എന്താ പറയുക, കോഴിയുടെ ശബ്ദം, കോഴിയെ പിടിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ, ഓൾമോസ്റ്റ് ചെറിയ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, സുമേഷ് റൈറ്റ് ആൻസർ ആയിരുന്നു, അഷ്റഫിൻ്റെ റൈറ്റ് ആൻസർ. ഗുഡ് മോർണിംഗ് അഷ്റഫെ. അനിൽ മായയും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ശരി ഉത്തരം നമ്മുടെ രജിഷ നായികയായിട്ട് അഭിനയിച്ച ഖോ ഖോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ഒരു സ്പോർട്സ് റിലേറ്റഡ് മൂവിയായിരുന്നു ഖോ ഖോ എന്ന് പറയുന്ന. ആ സിനിമയിൽ നമ്മുടെ മമിത ബൈജുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂവിയാണ് നമ്മൾ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും റൈറ്റ് ആൻസറൊക്കെ കിട്ടിക്കൊണ്ട് അതിലും റൈറ്റ് ആൻസർ അയച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും എനിക്ക് പതുക്കെ ഗുഡ് ബൈ പറയാനുള്ള സമയത്തിലേക്ക് നമ്മളിതാ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 45 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച ദിവസമാണ്. ഓണത്തിരക്കിലേക്കും ഓണാഘോഷങ്ങളിലേക്കും ഒക്കെ നമ്മളിങ്ങനെ ഓടിപ്പിടച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈം കൂടിയാണ് അല്ലേ.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ട് ഡേറ്റും സമയവും ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ടിക്കറ്റുകൾ സ്വന്തമാക്കിക്കോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. പൊന്നോണം എം ജി ലൈവ്, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എം ജി ശ്രീകുമാർ നമ്മുടെ ഖത്തറിലേക്ക് എത്തുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ പാടി ഈ ഒരു ഓണക്കാലം തകർപ്പനായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. September 4 QNCC വെച്ചിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. റേഡിയോ സുനോ ആണ് ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ സ്വന്തമാക്കുക. സ്കൈ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എം ജി ശ്രീകുമാർ, ചിത്രശേഷി രണ്ടുപേരും ചേർന്ന് പാടിയൊരു പാട്ട് കൂടി തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നത്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളിൽ സന്ദീപ് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. Qatar-ile ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്. ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ.
9: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: 91.7 FM. Qatar's happiness frequency. Now, available on Uridu TV channel number 911. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ഒപ്പം
0: സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner, Daiso Japan. You name it, we have it.
0: And
6: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
6: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: 107 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: This is home delivery only on Radio Suno 91.7 FM.
4: In association with Nesto Hypermarket, now open at all

ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഇനിയ കാലൈ വണക്കം, സുപ്രഭാതം. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ ഹോം ഡെലിവറി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ബട്ട് ദെൻ ലാസ്റ്റ് ഡേ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു ആർട്ടിക്കിളാണ്. മോർ ദെൻ സന്തോഷം, ലൈഫിൽ ഉണ്ടാവുന്ന പല ഫെയിലിയേഴ്സും, അത് 10 തവണ ഫെയിലായാൽ നമ്മൾ പറയും ഏ നമ്മുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നമ്മളെടുത്ത കോൺസെപ്റ്റും കാര്യങ്ങളും ശരിയല്ല. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. നോ മാറ്റർ 10 തവണ ഫീലായാലും, 100 തവണ ഫീലായാലും, 1000 തവണ ഫീലായാലും, എന്തായാലും അത്തരത്തിലൊരു കഥ ഇന്ന് നമ്മുടെ അരികിലേക്ക് എത്താൻ പോവുകയാണ്. ഞാൻ ആ കഥ എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. യു വിൽ ബി മോട്ടിവേറ്റഡ് ടു ദ കോർ, ഒരു ഡൗട്ടും വേണ്ട. ബട്ട് ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗംഭീരമായിട്ടുള്ള ദിവസം വിഷ് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നല്ല പാട്ടുകളും ഒരുപാട് ചിന്തകളും ഒരുപാട് അപ്ഡേറ്റ്സും ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് ഞാനും നിങ്ങളുടെ ഡ്രൈവിലേക്ക് കൂടെ കൂടെയാണ്. ത്രൂ ഹോം ഡെലിവറി സന്ദീപാണ് കൂടെ ഉള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: suno 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
5: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഹായ്, നമസ്കാരം, ഞാൻ ആദർശ്.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
0: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
0: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി. റേഡിയോ സുനോ 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sono 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. നമ്മൾ ലൈഫിൽ ഒരുപാട് ഫെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എത്ര തന്നെ ട്രൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക്, ആ ഒരു ഐഡിയയിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്നല്ല, 50 അല്ല, 100 അല്ല, 1000 അല്ല, 5000 തവണയ്ക്ക് മുകളിൽ ഫെയിൽ ആയിട്ട് പ്രതീക്ഷ കൈവിടാണ്ട് താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജെയിംസ് ഡൈസൺ എന്ന വ്യക്തിയുടെ കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വാക്യൂം ക്ലീനറിൽ നിന്നുണ്ടായ ഒരു മാൽ ഫംഗ്ഷൻ ജെയിംസ് ഡൈസൺ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങൾ തന്നെയായിരുന്നു. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാക്യൂം ക്ലീനർ കേടാവുകയും അത് സ്വയമായിട്ടൊന്ന് നന്നാക്കി നോക്കാം എന്ന തീരുമാനത്തിലെത്തി ഫൈനലി ആ ഒരു വാക്യൂം ക്ലീനർ കംപ്ലീറ്റ് ആൻഡ് ഡിസ്മാൻഡിൽ ചെയ്ത് അതിന്റെ അകത്തെ കോമ്പണൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജെയിംസ് കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ കയോട്ടിക് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഈ വാക്യൂം ക്ലീനറിൽ വളരെ സിമ്പിൾ ആണെന്ന് കാണുന്ന ആ ബാഗുകൾ ഒന്ന് റീപ്ലേസ് ചെയ്താലോ. വൈ ബാഗ് ഇസ് റിക്വയർഡ് ഇൻസൈഡ് എ വാക്യൂം ക്ലീനർ? ബാഗ്ലെസ് ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ ഉണ്ടാക്കാത്തത് എന്തായിരിക്കും? ഇതൊക്കെ തന്നെ ജെയിംസിന്റെ ഉറക്കം കെടുത്തി. ജെയിംസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ജെയിംസ് ഒരു പ്രോഡക്റ്റ് ഡിസൈനർ ഒന്നും അല്ലായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ആ ഒരു തീരുമാനം എടുക്കാനായിട്ട്. എന്തായാലും ക്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വാക്യൂം ക്ലീനറിലെ കൾപ്രിറ്റ് ബാഗ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനൊരു റീപ്ലേസ്മെന്റ് ഏതെങ്കിലും കാലത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ജെയിംസ് ഡൈസൺ. ആൻഡ് ഫൈനലി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ദെൻ റൈറ്റ് ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ സോങ്, ഇപ്പൊ നമ്മൾ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Once again, welcome back to Radio Sona 91.7 FM with a home delivery time. Sandeep aanu koodiyulladu. James Dyson എന്ന വ്യക്തി, ഡൈസൺ എന്ന ബ്രാൻഡ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത് വളരെ പ്ലാനിങ്ങോട് കൂടിയൊന്നുമല്ല. ശരിക്കും ഒരു ചെറിയ ചിന്തയിൽ നിന്നുണ്ടായ, ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായ ഒരു ഇൻവെൻഷൻ. അത് 5000 തവണ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ 5000 മുകളിൽ തവണ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടും എന്നെ കൊണ്ട് സാധിക്കും എന്ന വിശ്വാസം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ ബ്രാൻഡിന്റെ ബാത്തിലേക്കായിരുന്നു. ബാഗ്ലെസ് ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ, ഇത് ഡൈസന്റെ സ്വപ്നമായിട്ട് മാറിക്കൊണ്ടേയിരുന്നു. ഈ സ്വപ്നം ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫെയിലിയറിലേക്ക് കൊണ്ടെത്തിക്കുന്നു. 50th പ്രോട്ടോടൈപ്പ് ഓൾസോ ഫെയിലിയർ. 1000th പ്രോട്ടോടൈപ്പും ഒരു ഫെയിലിയർ. അങ്ങനെ ഫൈനലി 5000 പ്രോട്ടോടൈപ്പ്സ് കഴിഞ്ഞു. ഇതൊക്കെ തന്നെ മോഡൽസ് ഫെയിലിയേഴ്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ഡൈസൺ പ്രതീക്ഷ കൈവിട്ടില്ല. 5127th പ്രോട്ടോടൈപ്പ്, ഫൈനലി ഹി ഹാവ് ഡൺ ഇറ്റ്, ഹി മെയ്ഡ് ഇറ്റ് പോസിബിൾ. ശരിക്കും ലൈഫ് ഇങ്ങനെ തന്നെയാണ്, പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സന്തോഷങ്ങളും ഒന്നും കൈവിടണ്ട, സങ്കടങ്ങളും കൈവിടണ്ട. വൈ? ബിക്കോസ് ദ എൻറ്റയർ വേൾഡ് വിൽ സ്റ്റാൻഡ് വിത്ത് അസ് വൺ ഡേ. എല്ലാവരും തന്നെ കൂടെ നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോട്ടോടൈപ്പ് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളെ തന്നെയായിരുന്നു. അപ്പൊ ആ ലീഡിംഗ് ബ്രാൻഡ്സിനൊക്കെ ചെറിയ രീതിയിലുള്ള അസൂയ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അസൂയയിൽ നിന്നാണ് ഡൈസൺ എന്ന ബ്രാൻഡ് വരുന്നത്, ഡൈസൺ എന്ന ബ്രാൻഡിന്റെ ബർത്ത് ഉണ്ടാകുന്നത്. ഒരു ചെറിയ മാൽഫങ്ഷൻ വാക്യൂം ക്ലീനറിന്റെ, അവിടെ നിന്ന് ഉണ്ടായ ചിന്ത, ഏറ്റവും വലിയ കൾപ്രിറ്റ് വാക്യൂം ക്ലീനേഴ്സിന്റെ അകത്തിരിക്കുന്ന ബാഗാണ്. ആ ബാഗ് ഇല്ലാതെ എങ്ങനെ ഒരു വാക്യൂം ക്ലീനർ? എന്തോരം ചിന്തകളായിരിക്കും ഡൈസന്റെ മൈൻഡിലൂടെ ആ ഒരു സമയത്ത് കടന്നു പോയിട്ടുണ്ടാവുക. ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഒരുപാട് പ്രതീക്ഷകൾ കൈവിടാണ്ട് തീർച്ചയായിട്ടും ഫാമിലിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കി തൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് 5126 ഫെയിലിയേഴ്സിന് ശേഷം ഡൈസന് എത്താൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് തുറന്ന് നൽകിയിരിക്കുന്നത്. നെവർ നെവർ ഗിവ് അപ്പ് ഇൻ യുവർ ലൈഫ്. വൺ ഡേ തിങ്സ് വിൽ കം യുവർ വേ. ആ ഒരു പ്രതീക്ഷയോടുകൂടി, ആ ഒരു ഹോപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം. സന്ദീപാണ് കൂടെ ഉള്ളത്. വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ സോങ്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM ൽ ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പൂരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി. This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: ചില കോമ്പിനേഷൻസ് ലൈഫിലെ ചില കോമ്പിനേഷൻസ് ഭയങ്കര വിയേർഡ് ആയിട്ട് നമുക്ക് തോന്നാം, ചിലതൊക്കെ ഭയങ്കര കിടിലോ ആണെന്ന് നമുക്ക് തോന്നാം. എന്തായാലും കിടിലോ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബുക്ക് വായിക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ഓൾമോസ്റ്റ് 56 എയർപോർട്ടുകളിൽ ഇപ്പോൾ ലൈബ്രറി അവൈലബിൾ ആണ്. ആൻഡ് ലൈബ്രറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും ട്രാവലേഴ്സ് ഹൂ ലവ്സ് ടു റീഡ് ഒരു ഗംഭീര ായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. എല്ലാ എയർപോർട്ടിലും അല്ല, 56 എയർപോർട്ട്സിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ബുക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. സോ ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മുടെ എൻഡിങ് ഡെസ്റ്റിനേഷൻ, സോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ബുക്ക് എടുത്തതിന് ശേഷം ഡ്യൂറിങ് ദ ട്രാവൽ നമുക്ക് ആ ബുക്ക് കയ്യിൽ വെക്കാം. ആൻഡ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ ഈ ബുക്ക് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഫൈനലി ബുക്ക് എടുക്കാൻ മറന്നുപോയാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ വായിച്ചിട്ടില്ലാത്ത ബുക്സ് വായിച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ള ബുക്ക് സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻഡിങ് ഡെസ്റ്റിനേഷൻ വരെ ആ ബുക്ക് നമുക്ക് വായിക്കാനുള്ള ഓപ്ഷനാണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, എല്ലാ എയർപോർട്ട്സിലും അല്ല, 56 എയർപോർട്ട്സ് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു സജ്ജീകരണമൊക്കെ ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഭയങ്കര ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റൻസും അതേപോലെ തന്നെ ഒരു ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫേസൊക്കെ കഴിയുമ്പോൾ സക്സസ്ഫുള്ളി എല്ലാ എയർപോർട്ടുകളിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
8: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച്
9: ആഘോഷമാക്കാം.
7: സുനോ പൊന്നോണം സീസൺ 8,
8: കേട്ട് കേട്ട് കേട്ടോണം.
7: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
8: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
10: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
11: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
12: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
11: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
10: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
13: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
0: ചെന്നൈ ബീറ്റ്സ്.
14: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
15: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
3: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: റേഡിയോ സനോ 91.7 FM.

Once again, welcome back to Home Delivery. Sandeep aanu kudeyullad. And yes, at this point of time, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ ചില കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സംഭവം സെറ്റാക്കാം എന്നുള്ള ചിന്തകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇവൻറ്റുകൾ മനസ്സിൽ പ്ലാനിങ്ങിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ടിക്കറ്റ്സ് സ്വന്തമാക്കിക്കോളൂ. ബിക്കോസ് ഓണം സെലിബ്രേഷൻസ് ഒരുപാട് ഇവൻറ്റുകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ September 4 എന്ന ആ ഒരു ഡേറ്റിലേക്ക് 7 QNCC is getting ready for a blast. അപ്പോൾ ആ ഒരു ബ്ലാസ്റ്റ് എം ജി ലൈവ് ഇൻ ഖത്താർ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ബട്ട് ദെൻ അവസാനം വരുന്ന ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനും എല്ലാവർക്കും ആ ഒരു വേദിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കണമെങ്കിൽ ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് ഒരു അടിപൊളി ട്രാക്കിലേക്കാണ്. ശരിക്കും ഈ ഒരു ഇവൻറ്റ് എക്സൈറ്റ്മെൻറ്റ് അറ്റ് ദ പീക്കാണ്. ഒരുപാട് ക്ലിപ്സും കാര്യങ്ങളും റീൽസൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എം ജി ലൈവ് നോട്ട് ഇൻ ഖത്താർ ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ ഒരു ഇവൻറ്റിൻ്റെ ജസ്റ്റ് ഗ്ലിംസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും ഇതെന്നുള്ളത്. ആരെങ്കിലും കാണാത്ത എന്തെങ്കിൽ പെട്ടെന്ന് റീലൊക്കെ ഒന്ന് കാണുമ്പോൾ ഉഷാറായിട്ടുള്ള എനർജി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വരും. ആൻഡ് വൺസ് അഗൈൻ എ വെരി ബിഗ് താങ്ക് യു ടു സ്കൈ മീഡിയ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ്സ് ഖത്തറിലേക്ക് എത്തിക്കുന്നതിന്. അതുമാത്രമല്ല ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇവൻറ്റ് ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ 91.7 FM കൂടെ എത്തുമ്പോൾ ദ ധമാക്ക ദ കളർ ദ വൈബ് എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഡബിൾഡ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് on Qatar's happiness frequency radio zone 91.7 FM home delivery time kete kete kootu kudam

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാൻറ്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukas 917 evenings presented by
7: Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
10: And
11: Marza Hypermarket, be fresh, be you. Visit your nearest store today.
12: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
13: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
14: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. കുറച്ച് മുമ്പ് ഇവന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഈ ഇവന്റിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. അപ്പോൾ എനർജിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടി ഒന്ന് ഇൻടാക്ട് ആക്കി വെക്കാനായിട്ട് സമ്മർ ടൈമാണ് ഖത്തറിൽ. അപ്പോൾ ആ ഒരു ടൈം വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. സ്പെഷ്യലി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയം അവരെയും കൂടെ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യുക വെള്ളം കുടിക്കാനും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ടും. ഈ ഒരു ശീലം ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. നോട്ട് ജസ്റ്റ് സമ്മർ ടൈം, എല്ലാ കാലത്തും ഇത് വളരെയധികം ഉപകാരപ്രദമാവുന്ന കാര്യമാണ്. ആൻഡ് ഇഫ് എറ്റ് ഓൾ യുവർ ട്രാവലിംഗ്, നിറച്ച് വെള്ളം കുടിച്ചിട്ട് അതിനുശേഷം ആ ഒരു ട്രാവൽ കണ്ടിന്യൂ ചെയ്യുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെദർ, ഇഫ് യു ആർ യൂസിങ് എ ഫ്ലൈറ്റ് ഓർ സംതിങ്, ഇതിൻ്റെ അകത്ത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ക്യാബിൻ ആയതുകൊണ്ട് ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് വാട്ടറൊക്കെ ലൂസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളും പോസിബിലിറ്റീസും ഒക്കെ ഇന്നത്താണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ആ കാര്യം ഒരു ചാൻസ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട, ബിക്കോസ് വി ഹവ് ഗോട്ട് ബ്യൂട്ടിഫുൾ ഡേയ്സ് കമ്മിങ്. അങ്ങനെയൊക്കെ എല്ലാ ദിവസങ്ങളെന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ നാളുകളാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻസിനൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പൂർവാധികം എനർജിയോടുകൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെക്കുക. ആൻഡ് ഓൾസോ മറ്റുള്ളവരിലേക്ക് പാസ് ഓൺ ചെയ്യുക. ഓരോർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് ഗംഭീരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലൈവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner Daiso Japan, you name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: പുരാണ ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: This is home delivery only on Radio Suno 91.7 FM.
5: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
6: Once again, welcome back to the Radio Suno 91.7 FM home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഹോം ഡെലിവറി കംപ്ലീറ്റ് ആവുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് നേരെ ഒരു ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റിലേക്ക്. ഇനി അങ്ങനെയൊക്കെയുള്ള ദിവസം ഉത്സവങ്ങളുടെ ദിവസമാണ്, ഫെസ്റ്റിവിറ്റീസ് ഒക്കെ ഒരുപാട് വരുമ്പോൾ മധുരം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും കൂടിയാണ് അല്ലേ. പക്ഷേ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അധികം രുചിയോടുകൂടി കഴിക്കുന്ന പായസം ഒക്കെ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് ഡിസ്കംഫർട്സ് ഉണ്ടാകാറുണ്ടോ? ചിലർക്കൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ആലൂസിനേഷൻ ഫീലിംഗ് ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ കുറയ്ക്കാനായിട്ടാണ് ദി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് നമ്മുടെ സദ്യയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ സയൻസ് ആണ് കേട്ടോ. സോ വെൻ ഐ വെൻ ത്രൂ ദിസ്, ആദ്യത്തെ ഒരു സംഭവം നമ്മുടെ കടലപ്പായസം അതല്ലെങ്കിൽ ശർക്കര പായസം ഒക്കെ അടപ്പായസം ഒക്കെ കഴിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം പഴം അതുമായിട്ട് മിക്സ് ചെയ്യുക. പൂവമ്പഴം, മൈസൂർ പഴമൊക്കെയാണ് കൂടുതലും നമ്മൾ വെക്കാറുള്ളത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പഴത്തിൻ്റെ അകത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൈൽഡ് സ്റ്റാർച്ചും സബ്റ്റിൽ അസിഡിക് റെഗുലേറ്റർ ഒക്കെ കൂടെ ചെന്ന് ഈ ഷാർപ്പായിട്ടുള്ള സ്വീറ്റ്നെസ്സിനെ, ജാഗറിൽ നിന്നും കണ്ടൻസ് മിൽക്കിൽ നിന്നും ഒക്കെ വരുന്ന ഷാർപ്പായിട്ടുള്ള ഷുഗർ കണ്ടന്റ് ടെമ്പർ ചെയ്യാനുള്ള കഴിവ് പഴത്തിനുണ്ട്. സോ മാക്സിമം പഴമായിട്ട് മിക്സ് ചെയ്ത് തന്നെ പായസം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഭയങ്കരമായിട്ട് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പായസം അല്ലെങ്കിൽ ഭയങ്കര മത്ത് പിടിക്കുന്ന രീതിയിലുള്ള പായസം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ദാറ്റ്സ് ദ ഫസ്റ്റ് അപ്ഡേറ്റ്. ആദ്യത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ അപ്ഡേറ്റിന് വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് വി ഹവ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
9: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
10: ഹൈ എവരിവൺ, ദിസ് ഈസ് ഹരിചരൺ ഹിയർ.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആണ്. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഹോം ഡെലിവറി

സ്ഥിരമായിട്ടുള്ള അപ്ഡേറ്റിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കുറച്ച് മുന്നേ പഴത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പായസവും പഴവുമായിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ഭയങ്കര ഹാർഷായിട്ടുള്ള സ്വീറ്റ്നെസ് ഒക്കെ തന്നെ ടെമ്പർ ചെയ്യാനുള്ള കഴിവ് പഴത്തിനുണ്ട്. മാക്സിമം ശർക്കര പായസം ഒക്കെ കഴിക്കുമ്പോൾ പഴവുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതല്ലാണ്ട് മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ഹാർഷായിട്ടുള്ള സ്വീറ്റ്നെസ് ടെമ്പർ ചെയ്യാനായിട്ട് പായസത്തിന്റെ കൂടെ പപ്പടം കഴിക്കുന്നത്. സോ പപ്പടത്തിന് ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള സോൾട്ട്നെസ്സും ആ ഹാർഷായിട്ടുള്ള ഷുഗറും കൂടെയൊക്കെ പായസത്തിൽ നിന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാലൂസിനേഷൻ ഫീലിംഗ് വരാനുള്ള പോസിബിലിറ്റീസും കുറവാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ സയൻസ് ബേസ് ചെയ്താണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ബേസ് ചെയ്താണ് വരുന്നത്. അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനി അങ്ങടേക്ക് മധുരം കഴിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ദിവസങ്ങൾ, മധുരം മാത്രമല്ല സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റ്, പുതിയ ഡ്രസ്സ് ഇടാനുള്ള എക്സൈറ്റ്മെന്റ്, ഈ എക്സൈറ്റ്മെന്റിനൊക്കെ ഒടുവിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
10: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
11: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: പൂരാട ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
14: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ദ റേഡിയോ സോണ 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയി, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സ്റ്റോറി, ജെയിംസ് ഡൈസന്റെ കഥയാണ് നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്ര ഫെയിലായാലും വിട്ടുകൊടുക്കാൻ, നോ ഐ എം നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഇൻ ലൈഫ് എന്നുള്ള ആ ഒരു ചിന്താഗതി, അത് നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിയാൽ മാത്രം മതി ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നോട്ട് ജസ്റ്റ് മൊമെന്റ്സ് ബട്ട് നമ്മൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി, വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട, ബിക്കോസ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഹെൽത്ത് നോക്കേണ്ടത് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ ഒരു അപ്ഡേറ്റോട് കൂടി ഞാൻ എന്താ ഇന്നത്തെ ഷോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് ഫൺ ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് തിരിച്ചെത്താം. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹോം ഡെലിവറിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹോം ഡെലിവറി.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: മാറ്റിനി ക്ലാസിക്.

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
6: മർസയിൽ നിന്നോ?
4: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പനോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
2: Brought to you by New Indian Supermarket.
4: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
2: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
4: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
5: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: ഹായ്, ഞാൻ ദേവാനന്ദ്. കരിമീൻ കുറുവിയെ കണ്ടില്ല. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: മാറ്റിനി ക്ലാസിക്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യു പാർട്ണർ അബു സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
8: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
4: ആൻഡ്
8: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്.
4: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
8: കോൾ 7022525.
4: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
9: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
4: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ. പാർത്താസിനൊപ്പം

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വെൽക്കം ടു ഖത്തറിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇപ്പോൾ മാറ്റിനി മാഷപ്പ് തുടങ്ങേണ്ട സമയമാണ്. അങ്ങനെ ക്ലാസിക് പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചെത്തുന്ന സമയം, സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ട സമയം. ഈ ഒരു ടൈമിൽ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടൊരു ചോദ്യം തന്നെയാണ്. നമുക്കൊരു ചോദ്യത്തിൽ തുടങ്ങിയാലോ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട തലപതി വിജയ്, അല്ലെങ്കിൽ ഇപ്പോൾ തലൈവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട ആ ഒരു താരം വിജയ് എന്ന ആക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ വന്നിട്ടുള്ള കരിയറിൽ, ഏതൊരു സിനിമ ഇറങ്ങിയാലും വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അദ്ദേഹത്തിനെ സത്യത്തിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നല്ലൊരു വൻ ഹിറ്റ് സിനിമ നൽകിയത് ഒരു മലയാളി ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒരു സിനിമ വിജയെ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ അതിനൊരു പ്രശംസ കിട്ടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിലെ വീണ്ടും ഒരു കംബാക്ക് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. യെസ്, ഓൾ അതർ ഫിലിംസ് വേർ ലൈക്ക് ലിറ്ററലി ഡൂയിങ് വെൽ, ബട്ട് സ്റ്റിൽ കുറച്ചധികം നല്ല രീതിയിലൊരു ഡൗൺ ഫോൾ വന്നിട്ട് വീണ്ടും മുന്നോട്ടേക്ക് വന്ന ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ 5000097-ലേക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. നമുക്ക് മാറ്റിനി മാഷപ്പിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ തന്നെ തുടങ്ങാം ഇന്നത്തെ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Central.

0: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രൂ

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
6: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
5: മോർണിംഗ് സവാരി,
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
12: Just feel like you're home.
13: പൂരാട ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
14: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
15: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
16: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
17: യു ആർ ലിസ്ണിംഗ് ടു
16: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മളിങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറയുകയായിരുന്നു, അതായത് കരിയറിലെ ഏറ്റവും നല്ല രീതിയിൽ ഹിറ്റായ വിജയുടെ ഒരു ചിത്രം. കുറച്ചധികം പരാജയങ്ങൾക്കപ്പുറം നല്ലൊരു വിജയം കൊടുത്തത് ഒരു മലയാളി ഡിറക്ടർ. അങ്ങനെ ആ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് അഭിനയിച്ചിട്ടുള്ള, അതായത് വിജയുടെ കരിയറിൽ തന്നെ 50-ാമത്തെ സിനിമയെക്കുറിച്ചിട്ട് കൂടി പറയണം കേട്ടോ. സുര. സുര എന്ന് പറയുന്ന സിനിമ 2010 ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഒരു ഒരു എക്സ്പെക്ടേഷനിൽ ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ അത്ര നന്നായിട്ട് അത് പോയില്ല ബോക്സ് ഓഫീസിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 51-ാമത്തെ സിനിമ അതിഗംഭീരമായി, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ 2011 ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ, അതാണ് കാവലൻ. കാവലൻ നമുക്കറിയാം ബോഡി ഗാർഡിന്റെ ആ ഒരു തമിഴ് വേർഷൻ തന്നെയാണ്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നതും സിദ്ദീഖ് എന്ന ഡിറക്ടറിനെ കുറിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹം സത്യത്തിൽ ഈ ഒരു സിനിമ ചെയ്യാനായിട്ടിരുന്നത് ആദ്യം തമിഴിലായിരുന്നു എന്നും, പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടതിന് ശേഷം സംവിധായകൻ ഓക്കെ ആണെങ്കിലും, തമിഴിൽ ചെയ്യാൻ ഓക്കെ ആയിരുന്നെങ്കിലും നിർമ്മാതാവിനത്ര ഒരു വിശ്വാസം പോരായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ശരി എന്നാൽ പിന്നെ അത് മലയാളത്തിൽ ചെയ്യാം എന്ന് വിചാരിച്ച് മലയാളത്തിൽ ചെയ്ത് അത് വൻ ഹിറ്റായതിനു ശേഷം പിന്നെ അത് റീമേക്ക് ചെയ്ത് തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ തന്നെ കൊണ്ടുവന്നത്. അങ്ങനെ മലയാളത്തിൽ ചെയ്ത ഈ ഒരു സിനിമ, ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു എപ്പോഴും ഏതൊരു ടൈമിലും നമുക്ക് ബോഡി ഗാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസിൽ ഒന്ന് തന്നെയാണല്ലേ. നയൻതാര ആളുടെ ഒരു ഒരു ബയോപിക് പോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് മറ്റേ ഈവൻ സിനിമകളെ കുറിച്ചിട്ടും കല്യാണത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ആ ഒരു ഇതിലും പറയുന്നുണ്ട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു മൂവി ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഉണ്ടെങ്കിൽ അത് ബോഡി ഗാർഡ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്രയും നല്ല രീതിയിൽ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. എന്തായാലും അതിൻ്റെ തമിഴ് കാവലൻ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ പരാജയങ്ങളിൽ നിന്നും ഒരു നല്ല രീതിയിലൊരു വൺ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയ്ക്ക് നൽകിയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംവിധായകൻ എന്ന് പറയുന്നത് അത് സിദ്ദീഖാണ്. അപ്പോൾ ഒരുപാട് പേര് സിദ്ദീഖ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ഗാർഡിൻ്റെ തമിഴ് കാവലൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ പേരും അതുപോലെ ഡയറക്ടറിന്റെ പേര് പറഞ്ഞതും ഒക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞെന്നൊക്കെ നോക്കുന്നുണ്ട്. അവർക്കുള്ള സമ്മാനങ്ങളും എത്തുന്നതായിരിക്കും. ഞാൻ കുറച്ച് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യട്ടെ, അപ്പോഴേക്കും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ബോഡി ഗാർഡിലെ വേണോ കാവലിനെ വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോഡി ഗാർഡിലൊരു പാട്ട് കേൾക്കാം, എന്നിട്ട് അടുത്ത തമിഴ് സോങ് കാവലനിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആവാം. എന്തേ അങ്ങനെ പോവാല്ലേ. മാറ്റിനി മാഷിബിൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. കീപ് ലിസ്ണിംഗ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on
0: Apple Podcast
2: and
0: Google Podcast. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണേ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: This is Radio Suno
7: 91.7 FM,
6: Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും. ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ 2 മണി കഴിയുമ്പോൾ ഇനി സിനിമാ വിശേഷങ്ങളുടെ ടൈമിലേക്ക് നമ്മൾ എത്തുകയാണ്. മാറ്റിനി മാഷപ്പിൽ ഞാനിസ ദാ നിങ്ങളുടെ കൂടെ ഈ ടൈമിൽ ജോയിൻ ചെയ്യാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ കൂടി റീ റിലീസായിട്ട് വരാൻ പോവാണ്. അപ്പോൾ ആ സിനിമയുടെ കുറച്ച് സൂചനകൾ ഞാൻ പറയാം. അത് ഏത് മൂവിയാണെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം, ഒരു 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് വരാനായിട്ട് പോകുന്നത്. രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് റിലീസായ സിനിമയായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയ ടൈമിൽ ഒരു വലിയ ഹിറ്റ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആ സിനിമ എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടുകൂട്ടിയ ഒരു ചിത്രമാണ്. അപ്പൊ ഏതാണ് ഈ മൂവി എന്നുള്ളത് മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഒരു സൂചന കൂടി ഞാൻ പറയാം, ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നായിരുന്നു. നായക കഥാപാത്രത്തിന്റെ പേരും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഓക്കെ, ആ കഥാപാത്രത്തിന്റെ പേര് മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
1: And
3: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
3: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding at

0: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: This is Matinee Masha, only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ. ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
7: ആ വീട്ടില് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
7: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
9: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
4: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
10: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
11: എല്ലാവർക്കും വണക്കം, നാ വിജയ് സേതുപതി.
12: യു ആർ ലിസ്ണിംഗ് ടു
13: Radio Sunon 91.7 FM.
14: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
15: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മാറ്റിനി മാഷപ്പിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ച് തീർന്നതേ ഓർമ്മയുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു 21 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ കൂടി റീ റിലീസിലേക്ക് എത്താൻ പോവാണ്. ആ റീ റിലീസ് എന്ന് പറയുന്ന ട്രെൻഡിലേക്ക് ലാലേട്ടൻ്റെ ഒരു ക്ലാസിക് സിനിമ കൂടി നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതേത് സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്. ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമ 2005 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു. ആ സിനിമ വീണ്ടും നമുക്കരികിലേക്ക് ഒരു 21 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്താനായിട്ട് പോവുകയാണ്. ആ സിനിമയുടെ റീ റിലീസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചന്ദ്രോത്സവം എന്ന സിനിമയിലെ പാട്ടുകളാണെങ്കിലും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. കാരണം വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടുകളൊക്കെ തന്നെ നമുക്ക് അന്നും ഇന്നും ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പം ഈ ഒരു ചന്ദ്രോത്സവം എന്ന സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്, അതുകൂടി ഒന്ന് ചോദിക്കാനായിട്ട് എന്റെ മനസ്സ് പറയുന്നു. ഓക്കെ, അപ്പൊ ആ ചോദ്യം കൂടെ തരുവാണ്. ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം എന്താണ് ആ ക്യാരക്ടറിന്റെ പേരെന്നുള്ളത്. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോപ്പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
5: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
1: ഖത്തറിൽ മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷമേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ. ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: Relax and recharge with 917 Evening.
8: 917 Evening.
6: Power up your evenings with 917 Evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal.
8: 917 Evening.
9: Joy Alukas 917 Evenings
10: presented by Joy Alukas, world's favorite jeweler.
1: Powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
10: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: This is only on
1: Radio Suno 91.7 FM.
7: Brought to you by
13: Safari, world class shopping experience, Doha, Qatar.
7: And
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പില് ഒരു 21 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ കൂടി റീ റിലീസായിട്ട് എത്താൻ പോകുന്ന വിശേഷങ്ങൾ ചോദിച്ചു വരായിരുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു വന്നത്. ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 21 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ആവാൻ പോകുന്ന നമ്മുടെ ചന്ദ്രോത്സവം എന്ന സിനിമ, ആ സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരാളുടെ അടുത്ത് ചോദിക്കാന്ന് വിചാരിക്കാണ്, സിജിലൂടെ എന്നോട് ജോയിൻ ചെയ്യാണ്. സിജിലെ, ആ കഥാപാത്രത്തിന്റെ പേരെന്ന് പറഞ്ഞേ?
1: ചിറക്കൽ ശ്രീഹരി.
0: അതാണ് ചിറക്കൽ ശ്രീഹരി. അത് ആ സിനിമയിലെ ഡയലോഗ് ആണല്ലേ, ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്.
1: പിന്നെ ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ,
0: ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശബ്ദം കേട്ടതാണല്ലോ അല്ലേ,
1: കേൾക്കാൻ വഴിയില്ല.
0: അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം ചന്ദ്രോത്സവം എന്ന സിനിമ റീ റിലീസ് ആവുകയാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അത് അത്ര വലിയൊരു ഭയങ്കര ഒരു ബോക്സ് ഓഫീസ്
1: ഹിറ്റ്
0: ആയിരുന്നില്ല, പക്ഷെ പിന്നീട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു.
1: ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് വന്ന അങ്ങനെ വലിയ കണക്ട് ആയിട്ടില്ല. പക്ഷെ എങ്കിലും എന്താ വെച്ചാൽ അതിന്റെ ഒരു ഫുള്ള് ഒരു നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ഭയങ്കര. പക്ഷെ അതിന്റെ അത് ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, അതില് അത് ശരിക്കും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് കണക്ട്,
0: ആ സമയത്ത് കണക്ട് ആയില്ല. പക്ഷെ പിന്നീട് എല്ലാവർക്കും ഭയങ്കര
1: പിന്നീട് കണക്ട് ആയി. പിന്നീട് വെച്ചാൽ നമ്മളിപ്പം ആ ഒരു സ്റ്റേജിലെത്തിയ ആൾക്കാരായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്മളിപ്പം പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടാവില്ല, എല്ലാ കുറെ സന്തോഷങ്ങൾ മാത്രമുള്ള ആ ഒരു സാധനം അതിന്റെ അത് കാണിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോ അതുകൊണ്ടായിരിക്കാം
0: നമുക്ക്
1: കണക്ട് ആവും. അന്നേ അന്നത് കണക്ട്
0: ആയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്നാലും വീണ്ടും ചിറക്കൽ ശ്രീഹരി എത്തുന്ന സമയത്ത് എല്ലാരും ഭയങ്കര സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. വീണ്ടും കാണാത്ത ആൾക്കാരൊക്കെ എനിക്ക് ഇനിയും ഇങ്ങനെ സിനിമകൾ വരും തോന്നുന്നുണ്ട്.
1: എന്തായാലും വരും. മോഹൻലാലിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ളതാണ്.
0: ഇതുപോലെ തന്നെ അടുത്തടുത്ത സിനിമകൾ ഇനിയും വരട്ടെ. സിനിമാ പ്രേമികൾക്ക് അത് ഭയങ്കര നല്ലതാണ്, കാരണം സിനിമ കാണാത്ത ചിലപ്പോൾ അത് അറിയാത്തൊരു ജനറേഷൻ ഉണ്ടല്ലോ
1: അവർക്ക്. നല്ല പാട്ടുകളും നമ്മുടെ നല്ല ഡയലോഗും നല്ല മ്യൂസിക് ആണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് മോഹൻലാൽ വരുന്ന ഒരു സാധനം. ഒരു മുണ്ടൊക്കെ എടുത്ത് തലയിൽ കെട്ടിയിട്ട് വരെ വരെ
0: ഭയങ്കര രസമാണ്. ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്.
1: അതെ അതെ അതെ അതെ. പിന്നെ എന്റെ എന്താ ഭയങ്കര സ്റ്റൈലിഷ് ആണ് ലാലേട്ടൻ. അതിന്റെ ഒരു കണ്ണടയിട്ടൊരു ഇൻട്രോ സീൻ ഉണ്ട്, സൈക്കിൾ ഓട്ടി വരുന്നത് ആ ഒരു സാധനം. ആ ഒരു സാധനം വന്നിട്ട് ഒരു സത്യം എന്ന് പറയുന്ന സമയത്ത് ആ സൈക്കിള് വീഴുന്നുണ്ട്.
0: അത് ഇടയ്ക്ക്
1: റീലുണ്ടായിരുന്നു. പുള്ളി അത് ഒന്നും ചെയ്യാണ്ട് തന്നെ അത് അങ്ങനെ സെറ്റ് ആവുന്ന മറ്റേ ചെയ്തതാണ്.
0: അത് എനിക്ക് സിനിമാറ്റോഗ്രാഫർ ഏതൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് അല്ലേ,
1: അത് പുള്ളി ആ ടൈമിംഗ് പുള്ളി കണക്ക് കൂട്ടിയിട്ട് എന്തോ വെച്ച് അങ്ങനെ
0: വീണു
1: വീണു എന്ന് പറയുന്നുണ്ട്. അത് അത്ഭുതമായിട്ട്
0: ശരിയാണ്,
1: ഭയങ്കര സംഭവം തന്നെ അത്.
0: തീർച്ചയായിട്ടും അപ്പൊ ഭയങ്കര സംഭവമായിട്ട് ആ സിനിമ വീണ്ടും വീണ്ടും മാറ്റപ്പെടട്ടെ,
1: കാണാറായിട്ട്
0: ശരിയാണ്.
1: ഭയങ്കര സംഭവം തന്നെ അത്.
0: തീർച്ചയായിട്ടും അപ്പൊ ഭയങ്കര സംഭവമായിട്ട് ആ സിനിമ വീണ്ടും വീണ്ടും മാറ്റപ്പെടട്ടെ, കാണാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hey, satake satake satake satake satake satake.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റ വീട് കാട് കയറി
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
3: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
7: ടൊവിനോ തോമസ്,
6: ഇത് വായിച്ചായിരുന്നു നമ്മളെ പറ്റിയാ
8: ചാപ്റ്റർ 2 ഞാനാ മോനെ.
9: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: ഡെയിലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നിവിൻ പോളിയും അമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട കണ്ട കാർദയണ്ട.
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
2: And
6: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
6: Call 70222525.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Wholesale.

0: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
4: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഹായ്, ദിസ് ഈസ് അടോൺ വിജയ്. You're listening to Radio Sono 91.7 FM. Radio Sono 91.7 FM.
7: Matinee Mashable in the Dilip Special.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
0: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മാറ്റിനി മാഷപ്പിൽ ഇന്ന് ദിലീപ് സ്പെഷ്യൽ.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ. പാർത്താസ്

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM കറക്റ്റ് ആയിട്ട് അഷ്ടമിയാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഈ പ്രാസം കാരണമാണോ എന്നറിയില്ല, പെട്ടെന്നൊരു ചോക്ലേറ്റ് മനസ്സിലേക്ക് വന്നു. മഞ്ച് എന്താണെന്നറിയാം, എന്തോ എങ്ങനെയോ മൈൻഡിൽ പെട്ടെന്നൊരു ഫോട്ടോ വരികയെന്നറിയില്ല. അതേപോലെ ഈ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു രാവിലെ പോലെ. അങ്ങനെ ഡിസ്കഷൻ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അതുതന്നെയാണ് സംഭവം. നാട്ടിൽ നിന്നും തിരിച്ചു വരുന്നവർ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ കറക്റ്റായിട്ട് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിപൊളി കല്ലിമ്മക്കായി, അതുപോലെ ബീഫ് അച്ചാറ്, അല്ലാണ്ട് ബാക്കിയുള്ള അച്ചാറുകൾ, അല്ലെങ്കിൽ വേറെ എന്താണ് കൊഞ്ച്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ഐറ്റംസ്. അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. 5000917 മെസ്സേജ് അയക്കേണ്ടത്. അപ്പോഴേക്കും ദാ ഇവിടെ കുറേ അധികം ഗുഡ് ഈവനിങ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. പക്ഷേ ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഈവനിങ് ടൈമിൽ ചായക്ക് കുടിച്ചിരിക്കുകയാണെങ്കിൽ എവിടെയാണിപ്പോൾ ഉള്ളത്, ഏത് കടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, മെസ്സേജസ് പോകട്ടെ, ഫോട്ടോസ് പോകുന്നോട്ടെ, നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പം എന്നെ കേൾക്കുന്നത്, ഒരു ഫോട്ടോ അയച്ചു തരൂ. ഞാനും നോക്കട്ടെ നിങ്ങൾ എവിടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നുള്ളത്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറയാം. ഫോട്ടോയ്ക്ക് വേഗം തന്നെ അയക്കേ. 5000917 നമുക്ക് ഈവനിങ് ഡ്രൈവ് അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ചോദിച്ച കാര്യം അയക്കാൻ മറക്കണ്ട, നാട്ടിൽ നിന്ന് ഇപ്പം വരുന്നവരോട് എന്ത് വേണം എന്നാണ് നിങ്ങൾ പറയാറ്. സെക്കൻഡ് തിങ്, എവിടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, വേഗം ഫോട്ടോ അയച്ചോ, ഞാൻ പറയാം നിങ്ങൾ എവിടെയാണ്. 5000917 മെസ്സേജ് അയക്കേണ്ടത്. ഓഗസ്റ്റ് 24 ഒരു മൺഡേ ഈവനിങ് ഡ്രൈവ് നമുക്ക് ഒരുമിച്ച് പോകാം. അഷ്ടമിയാണ് കൂടി.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
6: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
7: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
9: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. You all know me as Blase.
10: You're listening to
9: Radio Suno 91.7, Qatar's favorite radio station.
11: You're listening to
12: 917 Evenings. 917 Evenings.
13: Presented by Joya Lucas, world's favorite jeweler.
14: Powered by
15: Qatar's Arabic Mandi's best destination, Zamzam Mandi. Mandi, Madbi, Madfood, Madgood, Tudangi, authentic Arabic cuisine. Rizzi Ariyam. Call 4000-1707.
13: And
16: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
17: Onapattu, brought to you by
18: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
19: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: ഫ്രീഡോയിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിയഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Up-to-date update brought to you by Sky Jewelry. Sky Jewelry, now open at Safari Mall, Abu Hamur.
1: ഗോൾഡ് റേറ്റ് എത്രയായി എന്ന് അറിയേണ്ട സമയമായിരിക്കാണ് റൈറ്റ് നൗ. ഇപ്പോൾ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡ് 558 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 514.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 488 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 421.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിനിടയിൽ ചിലരോട് ഞാൻ ചോദിച്ചിരുന്നു, താങ്കൾ എവിടെയാണ്, എവിടെയാണെങ്കിലും മെസ്സേജ് അയക്കൂ, ഒരു ഫോട്ടോ അയക്കൂ, ഞാൻ പറയാം നിങ്ങൾ എവിടെയാണെന്ന്. പക്ഷെ ഇന്നുണ്ടല്ലോ, സാധാരണ പോലെ ഒന്നും അല്ല കേട്ടോ, എല്ലാവരും എന്നെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഓരോ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അബ്ദുൾ റഷീദ് മാത്രം നല്ല എളുപ്പമാക്കി തന്നു. അബ്ദുൾ റഷീദ് ഇപ്പോൾ ഉള്ളത് ബർവ മദീനത്ന ആണോ അല്ലയോ, വേഗം മെസ്സേജ് അയച്ചോ തിരിച്ചെനിക്ക്. നമ്മുടെ നൗഷാദ്ക്ക ഉള്ളത് ഇപ്പോൾ വോൾ സിഗ്നലിലാണ്, അതെനിക്ക് വത്താൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ ഇതിനിടയിൽ ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. നല്ല ഡിഫിക്കൽട്ടാണ്, അതെവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, എനിക്കത് എവിടെയാണെന്ന് അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് കിരൺ ബാബു എനിക്ക് തോന്നുന്നു ഫാമിലി സിഗ്നൽ, അതായത് നമ്മുടെ മത്താർ റോഡിലാണുള്ളത്. അതിനിടയിൽ സൽവാർ റോഡ് അയൻഖാലിദ്, ഓഹോ അങ്കി ഇരിക്കീങ്ളാ, നിതിൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിതിൻ ഏതോ ഓരോടോൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. യു ആർ ജീനിയസ് അഷ്ടമി ഇത് അൻസൽ ഹബീബ്, ഓ താങ്ക് യു സോ മച്ച്. അബു അവറിലാണെന്ന് പറഞ്ഞതിനാണ് ജീനിയസ് എന്നൊക്കെ എനിക്ക് വയ്ക്കുക. സവാദ്, സവാദ് ഇപ്പോൾ വക്രയിലാണോ ഉള്ളത്, കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഞാൻ അറിയാത്ത പോലെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത ആൾ നമ്മുടെ സ്വന്തം നൗഫൽ. നൗഫൽ ഇപ്പോൾ ഉള്ളത് മത്താറിൽ, അയ്യോ മത്താറിലല്ല ആണോ ഇത്, ഇത് ഇത് ഇത് ഇത് ഇത് മത്താറാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്. ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ഇനി ജസീം, ജസീം അടിപൊളിയായിട്ടൊരു വീഡിയോ ഒക്കെ അയച്ചു തന്നിരിക്കുകയാണല്ലോ. കയ്യിൽ എന്താ ഇരിക്കുന്നേ, പഴംപൊരിയാണോ, ഇതെവിടെയാണെന്ന് പറ. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ വീഡിയോ അയച്ചു തന്നാൽ ഞാൻ എങ്ങനെ പറയും ഇത്, വല്ല ചായമുക്കിൻ്റെ അടുത്തും കാണാണോ ദൈവമേ, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എടോ എടോ, താങ്കൾ ആ കാറിൻ്റെ ഉള്ളിലുള്ള വീഡിയോ അയക്കാതെ കാറിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും സീനറി കാണിച്ചിരുന്നു. താങ്കളുടെ കാറിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് കാറാന്ന് പോലും കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. കാറിൻ്റെ കാര്യത്തിൽ അത്രയും നോളജ് കുറവാണ്. അടുത്തത് നമ്മുടെ എസ് കെയുടെ മെസ്സേജാണ്. എസ് കെ ഇപ്പോൾ ഉള്ളത് ഒന്നെങ്കിലത് ജീറിംഗ് റോഡാണ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കി നോക്കൂ, അബ്ദുൾ റഷീദ് കറക്റ്റാണെന്ന് പറഞ്ഞു, കിരൺ കറക്റ്റാണെന്ന് പറഞ്ഞു. മുഹമ്മദ് രാജ മുഹമ്മദ് അയച്ചിരിക്കുന്നത്, ആ ഇതെവിടെയാണെന്ന് എനിക്കറിയാം. വെയ്റ്റി ഇത് ഇത് ഇത് ഇത്, അയ്യോ ഇതെനിക്കറിയാലോ, നമ്മുടെ തുർക്കിഷ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ആ സിഗ്നലാണോ അത്, ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് അവിടെയാണെന്നാണ്. ഓക്കെ, അടുത്തത് നൗഫലിൻ്റെ മെസ്സേജ് ഉണ്ട്. നൗഫൽ അയച്ചിരിക്കുന്നത് കണ്ടിട്ട്, ആ ഇത് ചായക്കുപ്പ റെസ്റ്റോറൻറ്റ് ആ ഭാഗത്തായിട്ട്, ഇത് എവിടെയാണെന്ന് പറ. എൻ്റെ പൊന്നുമോനെ വീഡിയോ അല്ലാണ്ട് ഫോട്ടോ അയക്കടാ. ആ ഇത് ഒന്നെങ്കിൽ ഇത് ഗറാഫ രഞ്ജീഷ് ഒന്നെങ്കിൽ ഗറാഫ പാർക്കിലാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മൽ സനീം പാർക്കിലാണ്, ഇതിൽ ഏതോ ഒന്നിലാണ്. പക്ഷേ ഏതാണെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അതിനിടയിൽ ഇനി ഫോട്ടോസ് ഒന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഞാൻ നിർത്തും കേട്ടോ. മിക്കാറിപ്പോൾ സീസറിൻ്റെ മെസ്സേജ് ഉണ്ട്. സീസർ ഇപ്പോൾ ഉള്ളത് ഇതെൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്, അയ്യോ ഇത് കണ്ടിട്ട് എനിക്ക് ഒന്നെങ്കിൽ ഇത് തുമാമയല്ല ഒന്നെങ്കിൽ ഇത് നമ്മുടെ മത്താറിൽ നിന്നും ആ പോകുന്ന ആ ഒരു, അയ്യോ അതല്ലല്ലോ ഇത്. സീസർ ഒന്നും കൂടി കുറച്ചുകൂടി ഒരു വൈഡർ ഷോട്ട് അയക്കൂ. ഒന്നെങ്കിൽ ഇത് നമ്മുടെ ഇത് ദാറൽ സലാം മോള് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ കുറച്ചും കൂടി അതേപോലെയുള്ള വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കാം. ഫിലിപ്പിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. ഫിലിപ്പെ, താങ്കൾ ഇപ്പോൾ ഉള്ളത് ജയ്ദ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന ആ ഒരു ഒരു ഒരു വഴി ആ ഒരു ഭാഗത്താണോ, ആണെന്ന് തോന്നുന്നു, അറിയില്ല. മുഹമ്മദ് രാജേഷ് രാജ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീറിംഗ് റോഡ്, യെസ്, താങ്ക് യു സോ മച്ച്, കറക്റ്റാണ് അല്ലേ. അൽക്കോറോ, ആ ശരി, എന്നാലും ഞാൻ അൽക്കോറിൽ പോയിട്ട് ചായ കുടിക്കാറില്ല, വളരെ കുറവാണ്. അടുത്ത മെസ്സേജ് നമ്മുടെ അൻസൽ അല്ലേ, അൻഫൽ, സോറി അൻഫലിൻ്റെ ആണ്. ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ഓരോന്നും എടുത്ത് എന്തെങ്കിലും ക്ലൂ ഒക്കെ കണ്ടുപിടിക്കണം എന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ ഒരു ഒരു ഒരു ഒരു വർക്ക് എന്തുമാത്രമാണെന്നുള്ളത്. അൻഫൽ ഇപ്പോൾ ഇത് ഏതാണ് റോഡ്, ഇത് ഇത് നമ്മുടെ അൽസദാണോ, അൻഫൽ അൻഫൽ അൽസദിലാണോ ഉള്ളത്, നോക്കിയിട്ട് പറയൂ കേട്ടോ. ഇനി അയച്ചിരിക്കുന്നത് നിക്കേതാണ്. നിക്കേത് ഇപ്പോൾ ഉള്ളത്, എന്റെ പൊന്നു നികേതേ, താങ്കൾ ഇപ്പോൾ അയൻകാലത്ത് ഭാഗത്ത് എവിടെയെങ്കിലും ആണോ. മിഥുൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്, റമീസിന്റെ മുന്നിൽ നിന്നാണല്ലോ. ആ ഇത് എവിടെയാണെന്നറിയാം, എനിക്കറിയാം, ഇത് ഉമ്മൽ സനീം, അതായത് നമ്മുടെ അൻസാർ ഗാലറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള റമീസ്. ഇതൊക്കെ എനിക്കറിയാം, അങ്ങനെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഫിലിപ്പിന്റെ മെസ്സേജ് അതെ ആ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓ എല്ലാവരും കറക്റ്റാണെന്ന് പറഞ്ഞു അല്ലേ, ഓ തുമ്മാമ കറക്റ്റാണ്, എനിക്ക് ഭയങ്കര സന്തോഷം. കുറേയൊക്കെ കറക്റ്റായി എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഇത് നമ്മുടെ ഹോളിഡേ വില സിഗ്നൽ, അതായത് ശരത് ഇപ്പോൾ ഉള്ളത് അവിടെയാണ്. നികേതിൻ്റെ തെറ്റിപ്പോയി അല്ലേ, നികേതേ സോറി, എനിക്കത് കിട്ടുന്നില്ല. റൈറ്റ് സൈഡ് ക്ലൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡ് ക്ലൂ, അയ്യോ എനിക്കത് സൂം ചെയ്യാൻ പറ്റില്ല, ദാറ്റ്സ് എ പ്രോബ്ലം, ഐ കാൺട്ട് സൂം, അതുകൊണ്ടാണ് എനിക്ക് ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കേട്ടോ. എന്തായാലും ഒരുപാട് കണ്ടുപിടിച്ചു, മതി ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അടുത്ത മെസ്സേജ് ഷെഫീഖിൻ്റെ ആണ്. ഷെഫീഖേ നല്ല സ്കൈ, എനിക്കതല്ലാതെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞു, നിങ്ങളും എൻ്റർടൈൻഡ് ആയി എന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇനിയും എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയധികം സ്ഥലങ്ങളായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് ഇന്ന് 90 മാർക്കെങ്കിലും കിട്ടും കേട്ടോ, കാരണം അത്രയധികം ശരി ഉത്തരം ഞാൻ പറഞ്ഞു. ആകെ ഒന്നോ രണ്ടോ തെറ്റിപ്പോയിട്ടുള്ളൂ. ഒന്ന് ഒരു അൽക്കൂർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതിനിടയിൽ നികേതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതിനിടയിൽ വേറെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ഞാൻ നല്ല രീതിയിൽ ഫസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റാണ്, അതിൻ്റെയാണ്. ഓക്കെ, അടുത്ത നികേത് അടുത്തൊരു ക്ലൂ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കിതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല, നോക്കട്ടെ. അയ്യോ ഇതെനിക്കറിയാലോ, ആ നികേത് ഉള്ളത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി, താങ്കൾ 03 മോളിൻ്റെ അടുത്താണല്ലേ. സോ യു ആർ ആക്ച്വലി ഹിയർ. ഞാൻ പറഞ്ഞതാണ്, വെയിറ്റ്. നമ്മുടെ യോ സ്ഥലത്തിന് വരുന്നതെന്നു, ന്യൂ സലാത്തയിൽ ആ ഇവിടുന്ന്, അയ്യോ ചില സമയത്ത് ഇങ്ങനെയാണ് വായിൽ വരില്ല, ന്യൂ സലാത്തയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്നും തിരിച്ച് വന്നിട്ട് അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഒക്കെ ഉണ്ട്. ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞിട്ടുള്ള സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് 03 മോളിൻ്റെ അവിടെയാണ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. ഞാൻ പോയിട്ട് ഒരു നാരങ്ങളും ഇട്ട് കുടിക്കട്ടെ, എനിക്ക് അത്രയും ക്ഷീണമായിപ്പോയി നിങ്ങൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട്. എന്തായാലും ഭയങ്കര രസമാണ്. ഇനി നിങ്ങൾക്കുള്ളൊരു വലിയ പണി വരുന്നുണ്ട്, സംഭവം വേറെ ഒന്നുമല്ല. എവിടെയാണെങ്കിലും കത്തൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും എൻ്റെ കൂടെ തല്ലു പിടിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോട്ടോ, 444-4917 ലേക്ക് വേഗം വിളിച്ചോ. വേഗം വിളിച്ചാലേ നിങ്ങൾക്ക് തല്ലു പിടിക്കാൻ പറ്റുള്ളൂ ഓണത്തല്ലിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: തുളി തുളി തുളി മഴയായി വന്നാളേ.
5: ദിസ് ഇസ് കാർത്തി.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Tamil Paadal.
3: Tamil Fresh song nearest store today.
4: Tamil Fresh.
5: Tamil Fresh.
3: Tamil Paadal. Tamil Fresh song

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sino.
2: കത്തലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോപ്പനോണം സീസൺ 8.
5: കേട്ട് കേട്ട് കേട്ടോണം.
4: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
5: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
5: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം.

0: at Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448. 917 Evenings.
1: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഓണത്തല്ലിലേക്ക് നമുക്കൊന്ന് കടന്നാലോ?
2: ഓണത്തല്ല്,
3: ഓണത്തല്ല്.
1: അപ്പൊ ഓണത്തല്ലില് ഇന്നതാ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
1: ആ ആരാണ്?
4: ലത്തീഫ്.
1: കേട്ടില്ല.
4: ലത്തീഫ്.
1: ലത്തീഫ്, ഓക്കെ. ലത്തീഫ് കാ, എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ശരി, അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ തരാം, എന്നിട്ട് ആ അതനുസരിച്ചിട്ട് വേണം എന്റെ അടുത്ത് തല്ലുണ്ടാക്കാൻ. ഓക്കെ ആണോ?
4: ഓക്കെ,
1: റെഡിയാണോ? ഓ, തർക്കിക്കാൻ ഇഷ്ടമല്ലേ, ഭയങ്കര പാവാണെന്ന് തോന്നുന്നു. ശരി ശരി ശരി ശരി. അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് രണ്ടുപേരും ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനിലാണ്. അപ്പൊ ലത്തീഫാണ് ഈ പറഞ്ഞ പോലെ പൂ വാങ്ങിച്ചോണ്ട് വരേണ്ടത്, അല്ലെങ്കിൽ ലത്തീഫിന്റെ കയ്യിൽ നിന്നാണ് പൈസ ഇറങ്ങേണ്ടത്. ലത്തീഫ് പറയുന്നു, ഇല്ല ഇത്തവണ പൂ വേണ്ട, നല്ല പൈസയാണ്, നമുക്ക് പൂവിന് പകരം വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പക്ഷേ പൂ അല്ലാണ്ട് സമ്മതിക്കില്ല, എനിക്ക് പൂ വേണം ഇപ്പം. അപ്പൊ ഇതിന്റെ പേരിലാണ് നമ്മളിപ്പോ തല്ലുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ആ റെഡി. ലത്തീഫെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? അപ്പൊ പൂവല്ല എനിക്ക് ഇപ്പൊ വാങ്ങിച്ചോണ്ട് തരണം കേട്ടോ.
4: അല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്താ പറയാ, മോഡൽ അത്ര പോരാ. ഒന്നാമത് പറഞ്ഞാൽ ഒത്തിരി കുറച്ച് വലുപ്പം കൂടി, അപ്പൊ പിന്നെ നമുക്ക് പിന്നെ പൂവാകുമ്പോ ഒത്തിരി ഇഫൻസും വരും. പൂക്കളത്തിന്റെ വലുപ്പം കുറച്ച് കുറക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം.
1: പറ്റത്തില്ല, പറ്റത്തില്ല. ഈ ഓണപ്പൂക്കളം എന്നൊക്കെ പറയുന്നത് ഓണം ആകുമ്പോ ഒരു പൂവ് വേണം, അല്ലെങ്കിൽ പൂക്കളം വേണം, അതിന് അത്രയും വലുതിട്ടാലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ.
4: പക്ഷെ ഇത് ഒത്തിരി വലുതായി പോയി. ചുടിയോലെ ഒരു പൂക്കളൊക്കെ ഒരുക്കാന്ന് പറയുമ്പോ പിന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പിന്നെ എല്ലാവർക്കും കൂടി അവിടെ ഇരുന്ന് ആസ്വദിക്കാനൊക്കെ ഉള്ളതല്ലേ. കാരണം ഇത് വലിയതൊക്കെ ആകുമ്പോ കുറച്ച് പ്രയാസമാണ്.
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദ്യം അങ്ങനെയാണെങ്കിൽ ലത്തീഫ് ഓണപ്പൂക്കളത്തിന്റെ കാര്യത്തിൽ കേറിയിട്ട് ഏറ്റുപിടിക്കരുതായിരുന്നു. ഓണസദ്യയും ബാക്കി കാര്യങ്ങൾ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ലല്ലോ. ഒരു കാര്യം ചെയ്തു, താങ്കൾ ഓണസദ്യയുടെ എക്സ്പെൻസ് എടുത്തോ, ഞാനല്ലേ ഓണസദ്യ ഒരുക്കുന്നത്, അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല.
4: നമുക്ക് പൂവിന് വന്നിട്ട് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, തേങ്ങ പീര കളറാക്കാം, അങ്ങനെ പല പല പ്രശ്നം. ഞാൻ വെറൈറ്റി ഞാൻ ഇറക്കിക്കൊണ്ട്
1: ശരി
4: സെറ്റാക്കിക്കൊണ്ട്.
1: എനിക്ക് നല്ല മജന്ത കളറ്, അതുപോലെ തന്നെ ഓറഞ്ച് കളറ്, മഞ്ഞ കളറ്, വെള്ള കളറ്, റെഡ് കളറ്, ഇതിന്റെയൊക്കെ പൂവ് വേണം ഇവിടെ.
4: പൂവ് വേണമെന്നുണ്ടെങ്കിൽ സമാധിൽ നല്ല ഒരു ഫാം ഉണ്ട്, പൂന്തോട്ടം ഉണ്ട്, അവിടെ ഒക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും. അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമില്ല, എക്നാളത് കഴിഞ്ഞ ഓണാണ്, അതൊക്കെ പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഞാനീ പറഞ്ഞ ഈസി മെത്തേഡാണ് വെക്റ്റർ, അത് ഓക്കെയാണെങ്കിൽ ഞാൻ എക്സ്പെൻസ് ഞാൻ ഏറ്റെടുത്തോളാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നെ സ്കൂട്ടാവും. സദ്യ ഉണ്ടാവില്ല ഓണത്തിന്, സദ്യ കിട്ടുന്ന നമ്മള് ഓണനാളായിട്ട് നേരത്തെ അടി കൂടുന്നത്. എന്തെങ്കിലും ഒന്നൊരു നീക്ക് പോക്ക് വെച്ചിട്ട് അത്
1: എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ സദ്യ ഉണ്ടാക്കാം. പൂവോ അല്ലെങ്കിൽ പൂ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനമോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ആ പൂക്കൾ ഇട്. ഓക്കെ,
4: പൂക്കളം ഞാൻ ഇട്ടോളാം. അതെ, പൂവിൽ തന്നെ വാശി പിടിക്കരുത്.
1: അന്ന് എന്തെങ്കിലും ചെയ്യ്. ഇതാണോ അടി ഉണ്ടാക്കാൻ അറിയാത്ത ആള്? ഒന്ന് പോണത്. എങ്ങനെയുണ്ടായിരുന്നു ഓണത്തല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം.
1: ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ എന്താ അടിപൊളിയായിട്ട് ഓണത്തല് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലത്തീഫ്. സൂപ്പറായിട്ട് ആളെന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള സംഭവം ഞാനൊരു സിനാരിയോ അങ്ങോട്ടേക്ക് പറയും. ആ സിനാരിയോ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓണത്തല് നടത്തുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഓണത്തല് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഓണത്തല്ലിലേക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓണത്തല്ലിലേക്കാണ് വിളിക്കേണ്ടത്. 444-917.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

0: വചനങ്ങളിലൂടെ. ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunon 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഖത്തറിൽ മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം, മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം, വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
8: ഓണപ്പാട്ട് ബ്രോട്ട് ടു യു ബൈ
6: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ഹലോ
5: ഹലോ, ഗുഡ് ഈവനിങ്.
4: ഗുഡ് ഈവനിങ്.
5: ആരാണ്?
4: എന്റെ പേര് സജീർ.
5: സജീർ ഇപ്പൊ എവിടെയാണുള്ളത്?
4: ഞാനിപ്പോൾ മദീന ഖലീഫ.
5: ആഹാ, ചായക്ക് കുടിച്ചോ?
4: ആ, ചായ കുടിച്ചായിരുന്നു.
5: ശരി ശരി. അപ്പൊ സജീറെ, ഞാൻ തരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവേലി ആരാവണം എന്നുള്ളതാണ് നമ്മുടെ ഇടയിലെ ചർച്ച. ഞാൻ പറയുന്നു, മാവേലി ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം, അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരാന്ന് പറയുന്നു. പക്ഷെ സജീർ പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ ഒരു ന്യൂജൻ മാവേലിനെ ഇറക്കാന്ന് പറയുന്നു. ഓക്കെ, അത് അതാണോ താല്പര്യം? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. പറഞ്ഞിട്ടായിരുന്നില്ലേ നമുക്ക് മാവേലിനെ സെറ്റ് ആക്കണം എന്ന്? എന്തായി, എന്തെങ്കിലും തീരുമാനമായോ?
4: അത് ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് ആകുമ്പോൾ അതിനൊത്ത സൈസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആളിനെ തന്നെ ചേർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കത്തില്ല.
5: പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന മാവേലി നല്ല ട്രഡീഷണൽ മാവേലിയാണ്. താൻ അയച്ചെന്ന ഫ്രണ്ടിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ആള് സെറ്റായി വരുമ്പോ ഒരുമാതിരി മറ്റേ ന്യൂജൻ മാവേലി പോലും ഉണ്ടാവും.
4: ന്യൂജൻ മാവേലി എന്നല്ല, മേക്കപ്പ് ഇല്ലേ, മേക്കപ്പ് ശരിയാക്കി എടുത്താൽ പോലെ കുറച്ചുകൂടെ.
5: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ആ മാവേലിയുടെ ആ കൊടയും സാധനങ്ങളും അങ്ങനെ നമുക്ക് അത് ഫുൾ ട്രഡീഷണൽ ആ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാന്നാണോ ഞാൻ ഉദ്ദേശിച്ചേ?
4: ആ കോസ്റ്റ്യൂം എല്ലാം ഫുൾ മേടിച്ചാ പോരെ, അത് മേടിച്ച് നമുക്ക് സെറ്റാക്കി എടുത്താ പോരെ.
5: ആ ശരി എന്നാല്. താൻ എനിക്ക് അയച്ചെന്ന ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല പോലെ മനസ്സിലായി, മറ്റേ ജീൻസും ടോപ്പ് ഇട്ട് വരുന്ന മാവേലിയെ പോലെ ഉണ്ടാവും. അവസാനം വരുമ്പോ നോക്കിക്കോ.
4: നമുക്ക് മുണ്ടും ഇടിപ്പിച്ചാ പോരെ, പിന്നെ പ്രശ്നം തീരുന്നല്ലോ.
5: ഞാനൊരു കാര്യം പറയട്ടെ, മാവേലി എത്ര മണിക്കെന്നാ വരും അതൊന്ന് പറഞ്ഞാട്ടെ താങ്കള്. കാരണം സമയം ഈ
4: മാവേലി കറക്റ്റ് രാവിലെ 6:30 അവിടെ എത്തും.
5: 6:30 എത്തുന്നോ? ആ നന്നായി. ഇവിടെ പൂക്കള മത്സരം തുടങ്ങുന്ന രാവിലെ 4:30-5 തുടങ്ങും. മാവേലി ഈ പറഞ്ഞ പോലെ 6:30 ആകുമ്പോ എത്തിക്കഴിഞ്ഞ എങ്ങനെ ശരിയാവുക? കുറച്ചുകൂടെ നേരത്തെ വരേണ്ടി വരും.
4: പൂക്കള മത്സരം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ മാവേലി വേണ്ടി വരുള്ളൂ.
5: ശരി, എന്താ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മാവേലി കറക്റ്റ് എത്തണം. അവസാന നിമിഷം ഞാൻ കിടന്ന് വിളിക്കുമ്പോഴത്തേക്കും താൻ എല്ലാ സമയത്തും കാണിക്കുന്ന പോലെ തന്നെ മാവേലി ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വരും, ഇപ്പൊ വരും, ഇപ്പൊ എത്താറായി എന്ന് പറഞ്ഞിട്ട് അവസാനം 8:00 9:00 വന്ന് കയറരുത് കേട്ടോ. ആ ശരി എന്നാ, എന്നാ തന്നെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. ഇനി എന്താവെന്ന് കണ്ടറിയാം. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് ഓണത്തല്ല് മാക്സിമം സൂപ്പറായി ചെയ്തു. ആൻഡ് ഈ പറഞ്ഞ ഫ്രണ്ട് ആരെയാണ് ഉദ്ദേശിച്ച മനസ്സില്? ഓക്കെ ഓക്കെ, തന്നെയാണോ അതോ ആരെങ്കിലും കൂടെ ഉണ്ട് ഇപ്പോ? ഒറ്റയ്ക്കാണോ? ഓക്കെ, അപ്പൊ ചായക്ക് കുടിച്ച് അടിപൊളിയായിട്ട് പോകട്ടോ.
4: ഹാപ്പി ഓണം.
5: ഹാപ്പി ഓണം, ഹാപ്പി ഓണം, സൂപ്പറായിട്ട് ഓണം പോട്ടെ. ഓണം എന്താണ് ഇത്തവണ? സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എല്ലാരോടും എന്താണ് ഇഷ്ടം പറയൂ കേട്ടോ. ഓക്കെ ബൈ. അങ്ങനെ ഓണത്തല്ല അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഓണത്തല്ലല്ല ഓണത്തമ്പോലയ്ക്കുള്ള സമയമാണ്. ഇന്ന് പൂരാടം ദിവസമായിട്ട് ഓണത്തമ്പോലയിൽ ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, വിളിക്കാം 444-444-917 444-444-917 വിളിക്കേണ്ടത്. അങ്ങനെ ഓണത്തമ്പോല ഗിഫ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോ മറക്കണ്ട, വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. 444-444-917

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7.
5: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
5: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
6: പുരാണ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
7: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
9: 917 evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞു 30 മിനിറ്റ്. ഈ ഒരു സമയം നല്ല രീതിയിൽ ഇവിടെ തമ്പോല തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓണ തമ്പോലയിലേക്ക് ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങേണ്ട സമയം. ഇതൊക്കെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM 917 ഈവനിങ്സ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഇനി ഓണ തമ്പോലയിലേക്ക് പോകാം.
3: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
5: Hello.
4: നമസ്കാരം, ആരാണ്?
5: എന്റെ പേര് വീണ്ടും പ്രശാന്ത് കുമാർ.
4: അപ്പൊ പ്രശാന്ത് ഏട്ടാ റെഡിയാണ്?
5: ഞാൻ റെഡിയാണ്.
4: ശരി ശരി, അപ്പൊ എന്തായാലും പ്രശാന്ത് ഏട്ടാ നമുക്ക് തുടങ്ങാം.
5: ആ തുടങ്ങാം.
4: ഓക്കെ, ഡൺ. ദാ തുടങ്ങുന്നു. 30 seconds ട്ടോ. പ്രശാന്ത് ഏട്ടാ, നമ്പർ 8450 8450
5: 8450 0485
4: അല്ല.
5: 8540
4: അല്ല.
5: 5084
4: അല്ല. അല്ല, വറ.
5: 8054 5408
4: ഓൾമോസ്റ്റ്. അയ്യോ, സമയം കഴിഞ്ഞു. ഓൾമോസ്റ്റ്, ഒന്നുകൂടി.
5: 5408
4: അയ്യോ, അതെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. 5480 ആയിരുന്നു. ആ, സമയം പോയി. അതിനിടയിൽ വേറെ കോമഡി അറിയോ, ഈ നമ്പർ ആലോചിച്ച് വെക്കാൻ കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, താങ്കളുടെ ഫോൺ നമ്പറിന്റെ ഇടയിലുള്ള നമ്പറാണിത്. ചുമ്മാ ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയതാ, 8450 എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് കുറച്ച് കഷ്ടപ്പെടുന്ന കണ്ടു, അത് ഓർത്ത് വെക്കാൻ. അപ്പൊ എനിക്ക് ചിരി വന്നു സത്യത്തിൽ. ആ, വൈഫിന്റെ നമ്പർ ഓർത്ത് വെക്കണം മിസ്റ്റർ. സ്വന്തം നമ്പർ പറഞ്ഞാലും കണ്ടാ കണ്ടാ. ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ നമ്പർ ഓർമ്മയിലില്ലേ? കണ്ടോ, പക്ഷെ ചേച്ചിയുടെ നമ്പർ ഓർമ്മയിലില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആ, ഇപ്പോഴല്ലേ മനസ്സിലായത്. ശരി ശരി ശരി, ഇത് ഞാൻ അടി ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല. ഓക്കെ, ബൈ എന്നാ. ശരി കേട്ടോ, ബൈ ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഓണത്തമ്പോലയിൽ നല്ല രസകരമായിട്ടാണ് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ശ്രമിക്കാം, ഓണത്തമ്പോല ഗിഫ്റ്റ് കയ്യിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 444-9417 വിളിക്കേണ്ടത്. 444-9417 കേട്ടോ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.
2: All hits, all day. This is Radio Suno 91.7 FM. Qatar's favorite radio station.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
6: മർസയിൽ നിന്നോ?
5: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
7: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
8: ഖത്തറിൽ ലൈവ് ആയി.
7: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ് കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി
4: ഹായ് ദിസ് ഇസ് മഞ്ജിമ
5: ഹായ് ദിസ് ഇസ് മഞ്ജിമ
4: യു ആർ ലിസണിംഗ് ടു 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: നമസ്കാരം. ആരാണ്?
2: എന്റെ പേര് അജീവ് സുലൈമാൻ, പാലക്കാട് കോട്ടായി.
1: ആ അജീവെ, സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഇങ്ങനെ പോണു, ചായക്ക് കുടിച്ചോ?

0: അയ്യോ കുറയുന്ന അല്ല, ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കണായിരുന്നു, സമയം കളഞ്ഞു. പക്ഷെ നമ്പർ ആക്ച്വലി 6291 ആയിരുന്നു കേട്ടോ.
1: 291 ആയിരുന്നു.
0: ആ
1: ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ട്
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വെച്ചുതരും. ഏത് പാട്ട് വേണം
1: നമുക്ക്? അടിപൊളി പാട്ട് വെച്ചോ.
0: ഓക്കെ, കല്യാണി പാട്ട് വെച്ചിരുന്നായിരിക്കും
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഓക്കെ ശരി, ബൈ ബൈ. Tamil Fresh Song of the Hour. കല്യാണി പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സുനോ ഫ്രഷ് മാറ്റി കല്യാണി സോങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ, ഈ സോങ് ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ.

0: പത്തല്ലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. ഖത്തറിൽ മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: Evenings.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station
0: കേട്ടിട്ട് കൂട്ടുകൂടാം
2: Radio Sino
3: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: ഹലോ, ഗുഡ് ഈവനിങ്.
5: ഗുഡ് ഈവനിങ്, ആരാണ്?
4: ഇത് ജോണി ആൻഡ് ഫാമിലിയാണ്. ഓർമ്മയുണ്ട്, ഒരു നാലഞ്ച് ഓണത്തിന് മുമ്പ് ഞങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട്.
5: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എവിടെ മോനും മോളും ഒക്കെ എവിടെ?
4: ഹലോ പറ.
6: ഹലോ
5: ഹലോ ഹലോ, ഹായ്. നമ്മൾ അടിച്ചു പൊളിച്ചൊരു ഓണം എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു ഫ്രൈഡേയും അതുപോലെ തന്നെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു ഓണം കൂടി ഉണ്ട് കേട്ടോ. വായോ,
4: അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ വിളിക്ക, ഇന്നലെ വിളിക്കാൻ പറ്റുമോ? കിട്ടിയില്ല. ഞങ്ങൾ 9 മണി ക്ലോസിംഗ് ടൈമിലാണ് ഞങ്ങള് കേട്ടു തുടങ്ങിയത്.
5: ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇന്ന് നേരത്തെ വിളിച്ചു അല്ലേ?
4: വിളിച്ചു. ഓക്കെ, അലീന.
5: ഹായ്. ഹലോ അലീന, എന്നാണ്ട് വിശേഷം?
6: അങ്ങനെ പോണു.
5: ഇപ്പൊ എത്രയിലാ പഠിക്കണേ?
6: പത്തിലെത്തിയില്ലേ?
5: അയ്യോ, ചെറിയ മോളായിരുന്നു. അടിപൊളി അടിപൊളി. എന്തായാലും നേരിട്ട് വരും, വന്ന് നമുക്ക് സഫാരിന്ന് ഓണം അടിച്ചു പൊളിക്കാം. ഓണം ജിങ്കാലാല കേട്ടോ.
4: ഓക്കെ.
5: എന്തായാലും ഓണത്തമ്പോലയിലേക്ക് കടന്നാലോ. അല്ല,
4: 2538
5: അല്ല,
4: 2853
5: അല്ല,
4: 2353
5: അല്ല,
4: 3285
5: അല്ല,
4: 8523
5: അല്ല,
4: 8235
5: അല്ല,
4: 3852
5: അല്ല. ചേട്ടാ, തുടക്കത്തിൽ നല്ല ട്രാക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
4: 2358
5: അല്ല അല്ല അല്ല, സമയം കഴിഞ്ഞു. പക്ഷെ ചേട്ടൻ 2538 പറഞ്ഞു, 2853 പറഞ്ഞു, എല്ലാ പോസിബിലിറ്റിയും പറഞ്ഞു, പക്ഷെ 2583 മാത്രം പറഞ്ഞില്ല. അതായിരുന്നു ആൻസർ. ബട്ട് അടിപൊളി, എല്ലാരും ഒരുമിച്ച് മത്സരിച്ച് നോക്കിട്ടോ.
4: ഓക്കെ,
5: എന്തായാലും ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.
4: ഓക്കെ,
5: ബൈ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിൽ മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
1: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: Hello.
2: Arana.
1: അഞ്ജു.
2: അതെ അഞ്ജു, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാന് വക്രയിന്നാണ്
2: വിളിക്കുന്നത്.
1: അതെ അതെ.
2: ഓക്കെ, അപ്പൊ എന്തായാലും അഞ്ജുവിന് വേണ്ടിട്ട് ഞാനൊരു നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡിയാണോ?
1: റെഡിയാ.
2: അഞ്ജു, 7056
1: 5706
2: ആയിരുന്നു. അതെ അതെ, ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി. ആരാണ് കൂടെ ഉള്ളത്?
1: ഹസ്ബൻഡ് ഉണ്ട്, കൊച്ചുണ്ട്, ഫ്രണ്ട് ഉണ്ട്.
2: ഓക്കെ, എല്ലാരും ഉണ്ട് അല്ലേ? എല്ലാവരുടെയും പേര് പറയുന്ന.
1: ഹസ്ബൻഡ് ലെജു, കൊച്ചീനു, ഞാൻ അഞ്ജു ലെജു. ഞാൻ മലയാളി മംഗ ഫൈനലിസ്റ്റ് 15 ഉണ്ടായിരുന്നു.
2: നമ്മുടെ മംഗ, അങ്ങനെ പറ അന്നാ ഞാൻ സമ്മാനം തരുന്നില്ല, കാരണം കമ്പനിക്ക് സമ്മാനം അടിക്കൂല. ഇല്ലടാ ഇല്ലടാ, ബട്ട് യു റിയലി ഡിഡ് വെൽ, ലൈക് ലിറ്ററലി സൂപ്പർ ജോബ് കേട്ടോ.
1: ഞാന് ജസ്റ്റ് ഒന്ന് കേറിയപ്പോ കണ്ടപ്പോ ചുമ്മാ വിളിച്ചതാണ്, കണക്കായി വിചാരിച്ചില്ല സത്യം
2: പറഞ്ഞ. അതാണ്. കുഞ്ഞെവിടെ? കുഞ്ഞെവിടെ?
1: ഈനക്കുട്ട അഷ്ടമി. ഈനന്റെ ബർത്ത്ഡേ ആണ് ഫ്രൈഡേ. ഞങ്ങള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ.
2: അടിപൊളി. ഈനോ ഫ്രൈഡേ ബർത്ത്ഡേ ആയിട്ട് ചേച്ചിനെ വിളിക്കുന്നില്ല? എന്നെ വിളിക്കുന്നില്ല. പക്ഷെ ചേച്ചിയുടെ വക ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് ട്ടോ. ഓക്കെ ചക്കരെ, ശരിയടാ. അഞ്ജു, എന്താണ് ഓണമായിട്ട് എന്താണ് പരിപാടി?
1: ഓണമായിട്ട് ഇങ്ങനെ പോകുന്നു, സെലിബ്രേഷൻസ് ഒക്കെ ഒരു വഴി കൂടി ഇങ്ങനെ നടക്കുന്നു. ബർത്ത്ഡേ ഓണവും കൂടി ആയതുകൊണ്ട് എക്സൈറ്റ്മെന്റ്.
2: അത് ശരിയാണ്, എല്ലാം ഒരുമിച്ചാണല്ലോ അല്ലേ?
1: അതെ അതെ.
2: ഓ സൂപ്പർ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഓണം ഫ്രൈഡേ ആണ്, കാരണം ഓണം വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രൈഡേ ഭയങ്കര ബിസി ആയിരിക്കും. എന്തായാലും അന്നത്തെ ദിവസം തന്നെ ബർത്ത്ഡേയും ആഘോഷിക്കൂ.
1: ഓക്കെ
2: ഓക്കെ, ശരിയെടാ. സീ യു, ബൈ.
1: ഓക്കെ ബൈ.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അബൂസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബൂസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
2: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
3: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
1: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
3: കോൾ 7022525.
1: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: മുൻദിനം പാർത്തേനെ.
4: ഹലോ എവ്രി വൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി, 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8,
2: കേട്ട് കേട്ട് കേട്ടോണം.
1: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.
3: Radio Suno 91.7 FM.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
2: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ. ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണിവരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
4: Unjiri kannulla pennalle.
5: Hi guys, this is Nikki Galrani here.
6: You're listening to
5: Radio Suno 91.7 FM. Kete kete kootu kooda
0: 917 evenings.

അങ്ങനെ ഹമ്മ ഹമ്മ സോങ് കേട്ട് തിരിച്ചു വരുമ്പോൾ ഇന്ന് നമ്മുടെ ഓണത്തം പോലെങ്കിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സൂപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തോടുകൂടി അയ്യോ സോറി, നാളെയും കൂടി ഉണ്ട് ഓണത്തം പോലെ, അതോടുകൂടി നിൽക്കുന്നതായിരിക്കും. സോ നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് നിങ്ങളുടെ കയ്യിൽ. സോ ഇന്ന് ആരെങ്കിലും ഞാൻ കോൾ എടുക്കാൻ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, നാളെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അടുത്ത കുറച്ച് വിശേഷങ്ങൾ, പ്രത്യേകിച്ചും ഖത്തറിൽ അപ്ഡേറ്റുകളിലേക്കൊക്കെ പോകേണ്ട സമയമാണ്. ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് ഫേസ്ബുക്ക് ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. അത് ഏറ്റവും വലിയൊരു ഓണാഘോഷത്തെ കുറിച്ചിട്ടുള്ളൊരു ലൈവ് ആയിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ, റേഡിയോസിനോടെ ഫേസ്ബുക്കിലാണ് അതിൻ്റെ ലോഞ്ച് നടന്നത്. സോ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് നേരെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വലിയ ഓണാഘോഷം എവിടെയാണ് നടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴി റേഡിയോ സുനോയിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഓണത്തിന് അല്ലെങ്കിൽ ആ ഓണാഘോഷത്തിന് ഈ വരുന്ന ഫ്രൈഡേ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രേമലൂലൊരു സോങ്ങിലേക്ക് പോകുന്നു.

0: നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിസയൊക്കെ എടുത്ത് ഗൾഫൊക്കെ കൂടെ.
1: തെങ്ങളെ ഭർത്താവ് എവിടെയാണല്ലോ?
0: പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം? ആരും കേൾക്കല്ലേ.
2: It's me, Rish, R-I-S-double-H. This is for Malayalis, I mean Gulf Malayalis. Yeah.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ. പാർത്താസ്

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞു 6 മിനിറ്റ്. അതിനിടയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി അൺഅവൈലബിൾ ആണല്ലോ, കുറേ വിളിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ കോള് ഒരുമിച്ച് വന്നതുകൊണ്ടാണ് കേട്ടോ ചിലത് കിട്ടാതായത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കുഴപ്പമില്ല, നാളേക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ വെൽക്കം ബാക്ക്, ഇത് 917 ഈവനിങ്സ് ആണ്. അപ്പം വിളിച്ചിട്ട് കിട്ടാത്തവരുടെയൊക്കെ തന്നെ സങ്കടം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാനിവിടെ കുറച്ച് നേരമായിട്ട്. ഇനി വിളിച്ചില്ല, പറഞ്ഞില്ല, എടുത്തില്ല എന്നൊന്നും പറയരുത്. കറക്റ്റായിട്ട് കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യമുണ്ട്, അതായത് ഖത്തറിലെ ഏറ്റവും വലിയൊരു ഓണാഘോഷം നടക്കുന്നത് സെപ്റ്റംബർ 4 ആണെന്ന്.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: MG ശ്രീകുമാർ ലൈവ് എത്താനായിട്ട് പോകുന്നു ഈ വരുന്ന സെപ്റ്റംബർ 4 നമ്മുടെ QNCC വെച്ചിട്ടാണ് ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും അതിഗംഭീരമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് സെപ്റ്റംബർ 4 പറയുന്നത്. അപ്പം ഈ ഒരു ഓണാഘോഷത്തിന്റെ ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള മലയാളികളുടെ ഓണാഘോഷത്തിന്റെ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് അന്ന് തന്നെയാണ്. പ്ലാറ്റിനം ലിസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ സ്കൈ മീഡിയനെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. കാരണം സ്കൈ മീഡിയയും സൗണ്ട് ഓഫ് സൗത്തും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം അതിഗംഭീരം ക്കാനായിട്ട് പോകുന്നത്. ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിഗംഭീരമായി നമുക്കിത് ഒരുമിച്ച് ആഘോഷിക്കാം. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്തപ്പോൾ 40% ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ ടിക്കറ്റ്സ് പെട്ടെന്ന് പെട്ടെന്നാണ് സെല്ലായി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കരുത്, ആ സമയം ആകുമ്പോഴേക്കും ടിക്കറ്റ്സ് കിട്ടാതാവും കേട്ടോ. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഓണപ്പാട്ടിലേക്ക് പോകണം. ആൻഡ് ടുഡേസ് ഓണപ്പാട്ട്, ആക്ച്വലി നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ ദിവസം കൂടി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാർത്താസ് ആണ്. പൂരാടം എല്ലാ വർഷവും നമുക്ക് വേണ്ടി പാർത്താസ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പാർത്താസ് എപ്പോഴും നമുക്ക് വേണ്ടി ഓണക്കോടിയും എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഓണക്കോടിയൊക്കെ ഇട്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും ആ ഒരു സന്തോഷത്തിലുമാണ്. എന്തായാലും ഇന്നത്തെ പൂരാടം അതിഗംഭീരമായി നമ്മൾ ആഘോഷിക്കുന്നത് പാർത്താസിനോടൊപ്പമാണ്.
3: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ദിനപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
5: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.
9: Presented by Joya Lucas, world's favorite jeweler.
10: Powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
9: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 917 ഈവനിങ്സിൽ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഇന്നലെ മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ സ്കൂൾസൊക്കെ വീണ്ടും റീഓപ്പൺ ആവുന്നു, അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇന്നലെ മുതലേ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ എപ്പോഴും സ്കൂള് തുറക്കുന്ന സമയത്തൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വെറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്, ഈ സ്കൂളിൽ പോകുമ്പോൾ പുതിയതായിട്ട് വീണ്ടും വാങ്ങിക്കുന്ന ബാഗ് എന്ന് പറയുന്നത്. അയ്യോ, എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ബാഗ് കിട്ടുക എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടി എവിടെയൊക്കെ പോയി നോക്കണം, ഏതൊക്കെ സ്ഥലങ്ങൾ തപ്പണം, കാരണം എനിക്കിഷ്ടമുള്ള രീതിയിലൊരു സംഭവം കിട്ടണം എന്നുള്ളത് ഒന്ന്. പിന്നെ ആ ഒരു സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുക്സ് ഉണ്ടെന്ന്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, കാരണം എല്ലാത്തിനും ഭയങ്കര ഒടുക്കത്തെ വെയിറ്റ് ആണ്. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഏറ്റവും വെയിറ്റുള്ള രണ്ട് മൂന്ന് ബുക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നടക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ കുറേയും കൂടിയൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ലേണിങ്ങും അല്ലെങ്കിൽ ഈവൻ ഇലക്ട്രോണിക്കലി കുറേ കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെയും അല്ലെങ്കിൽ ബുക്കിൻ്റെയൊക്കെ തന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എവിടെ, അതിപ്പോഴും ഉണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാ MOPH, അതായത് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കുട്ടികളുടെ ബാക്ക് പാക്ക്, അതിപ്പോൾ ഏത് രീതിയിലുള്ള സ്കൂൾ ബാഗ് ആണെങ്കിലും ശരി തന്നെ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ പോസ്ചർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓരോ രീതിയിലും ആ ഒരു ബാഗിൻ്റെ സെലക്ഷൻ നടക്കേണ്ടത്. കാരണം ഷോൾഡർ പ്രോബ്ലംസ് വരുന്നവരുണ്ടാവും, പോസ്ചർ പ്രോബ്ലംസ് വരുന്നവരുണ്ടാവും. ഇതൊരു വലിയ കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില കുട്ടികളൊക്കെ വലിയ ബാഗ് മേടിച്ചിട്ട് അതിനകത്ത് കുറേ ബുക്ക് കുത്തിക്കിട്ടിട്ട് ഭയങ്കര വെയിറ്റുമായിരിക്കും, എന്നിട്ട് അതിങ്ങനെ താങ്ങി താങ്ങി നടന്ന് നടന്ന് നടന്ന് കുനിഞ്ഞിങ്ങനെ നമുക്കൊരു കൂന് വരിക എന്ന് പറയില്ലേ, അതേപോലെ നമ്മുടെ പോസ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നേ. അത് ഭയങ്കരമായിട്ട് നേരിട്ട് കണ്ട് പരിചയമുള്ളത് കൊണ്ടാണ്, ബട്ട് ഞാനത് ഒഴിവാക്കാറുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എല്ലാ ബുക്കും കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം കൂടി വയ്ക്കുന്ന സമയത്തും ഈ വെയിറ്റും ആ ബാഗും എല്ലാം ഒരു കുട്ടികളുടെ ഹെൽത്തിനെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണെന്ന് പേരൻസ് ഒന്ന് ഓർക്കണം. അത് തന്നെയാണ് MOPH ഇപ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം. എന്തായാലും ഈ ബാഗിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളും പണ്ട് സ്കൂൾ ബാഗൊക്കെ വാങ്ങാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന ആൾക്കാരാണോ? ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. പണ്ട് നമ്മളും ഈ പറഞ്ഞ സ്കൂൾ ബാഗ് തപ്പി ഇറങ്ങുന്നത് ഇന്നത്തെ പല ഡിസൈനുകളും തപ്പിയിട്ടായിരിക്കും, പക്ഷെ ഇത് ആലോചിക്കൂല, നമ്മുടെ ഹെൽത്ത് ആലോചിക്കൂല. അപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സ്കൂൾ ബാഗ് എങ്ങനത്തെ ബാഗ് ആയിരുന്നു എന്ന്. കീപ് ലിസണിംഗ് ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: ഓഫറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
1: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: 917 ഈവനിംഗ്സ്, ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

കുഞ്ഞുമക്കളാണ് സ്കൂളിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ബാർബി കൈൻഡ് ഓഫ് ഒരു തീമിലുള്ളത് നോക്കിയെടുക്കുമായിരിക്കും. ചിലപ്പോ ഇനി ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പോ ഈ സ്പൈഡർമാനും അല്ലെങ്കിൽ ബാറ്റ്മാനും ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള തീം നോക്കി പോകും. ഈ തീം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോവാതെ ഈ ബാഗിന്റെ ക്വാളിറ്റി എന്തുമാത്രമുണ്ട് അത് ആലോചിക്കുക. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബാറ്റ്മാനും ഈ ബാർബിയും ഒക്കെ നോക്കി പോകുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ട്രോളി ബാഗ് നോക്കുന്നേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തായാലും അവരെ കയറ്റി വിടുന്നത് നിങ്ങളാണ്, അപ്പൊ സ്കൂൾ ബസ്സിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഈവൻ യുനോ കണ്ടക്ടർ പോലെ അല്ലെങ്കിൽ ഒരു ആന്റിയോ ആരെങ്കിലും ഒരാളുണ്ടാവും. സോ അവരെന്തായാലും ആ ബാഗ് തിരിച്ചെടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് പിന്നെ ഈ കുഞ്ഞു മക്കൾക്ക് ഇതും തൂക്കി നടക്കേണ്ട ആവശ്യമില്ല, ഈ ട്രോളി ബാഗും കൊണ്ടങ്ങ് പോയാൽ മതി. അങ്ങനത്തെ സ്കൂൾ ബാഗ്സ് ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഇപ്പം മക്കളെ സ്കൂളിലേക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ വിടാനായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അതൊരു പുതിയ കാര്യമായിരിക്കും. സോ ജസ്റ്റ് മേക്ക് ഷുവർ കുട്ടികൾക്ക് വലിയ വെയിറ്റ് തോന്നാത്ത രീതിയിൽ അങ്ങനത്തെ ബാഗ്സൊക്കെ തിരഞ്ഞെടുക്കുക. ഇനി നേരെ തിരിച്ച് കുട്ടികളോട് മറ്റൊരു കാര്യം കൂടി പറയാം, സ്കൂളിൽ ചെന്നിട്ട് ഈ ബാഗും മറ്റേ കെട്ടിപ്പിടിച്ച് ഇരിക്കരുത്, ആ ഒരു ശീലം മാറ്റം പറയണം കേട്ടോ. അവർ അതിങ്ങനെ വെച്ചിട്ട് ബാഗിനിടം കൊടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ആക്കും. അവരുടെ ഒരു കംഫേർട്ടിനനുസരിച്ച് ഇരിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക, ഈ ബാഗ് യൂസ് ചെയ്യുന്ന രീതി പഠിപ്പിച്ചു കൊടുക്കുക, അതിട്ടതിന് ശേഷം നടക്കുമ്പോൾ അവരെങ്ങനെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക, വെയിറ്റ് കൊണ്ട് ബാക്കിലോട്ട് പോകുന്നുണ്ടോ ഫ്രണ്ടിലേക്ക് ഒന്ന് അതിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് കുനിഞ്ഞാണോ നടക്കുന്നത്, ഇതെല്ലാം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കുട്ടികളുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേ വെയിറ്റുള്ള ബുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അതിങ്ങനെ കുത്തി നിറച്ച് കൊടുത്തു വിടാതെ ടീച്ചേഴ്സിനോട് സംസാരിച്ച് അതിനൊരു ബെറ്റർ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു കാര്യം. കാരണം ഇപ്പോൾ ദാ ഓൾറെഡി മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് പറഞ്ഞേക്കുന്ന പോലെ ഐഡിയൽ ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഐഡിയൽ ആയിട്ടുള്ള സ്കൂൾ ബാക്ക് പാക്ക് വേണം കൊടുക്കാനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ ഡ്യൂറബിൾ ആണോ, ഹൈ ക്വാളിറ്റി ആണോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ, എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണോ, ഇതൊക്കെ തന്നെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ 10 മുതൽ 15% സ്കൂൾ കുട്ടികളുടെ ബോഡി വെയിറ്റ് അതിലേക്ക് പോകുന്നത് നമ്മൾ എപ്പോഴും ഒന്ന് മാക്സിമം നോക്കുക. കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവരുടെ ബാക്കിനെ, പ്രത്യേകിച്ചും ഷോൾഡർ ആൻഡ് സ്പൈനൽ അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം എന്നാണ് MOPH നിർദ്ദേശം. അപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ദാ കേട്ടുകൊണ്ടിരിക്കുന്നത് 917 ഈവനിങ്സ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: 91.7 FM.
1: Qatar's happiness frequency. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി. സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
3: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: യു ആർ ലിസണിംഗ് ടു
7: ഡോക്ടർ ഓണേ.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: You're listening to
0: 917 Evenings. 917 Evenings.
1: Presented by Joya Lucas, world's favorite jeweler.
0: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളുടെ ബാക്ക് ടു സ്കൂൾ അതിഗംഭീരമായിട്ട് നടക്കാനായിട്ട് പോകുന്ന ഈ വരുന്ന വ്യാഴാഴ്ചയാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് രജിസ്ട്രേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ അവസാനം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് അത്രയധികം ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തത്. നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് അതിനുള്ള പ്രിപ്പറേഷൻസിലും ആണ്. എന്തായാലും ഈ ഒരു സമയത്ത് പോകുന്നതിന് മുൻപ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പരിപാടി.
13: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
14: Gifting partner Daiso Japan, you name it, we have it.
13: And
14: Doha Center, shop more, pay less.
13: Old Airport Road, Doha and Alcor.
14: Call 70222525.
13: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
15: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
13: FN

അപ്പൊ ഈ വരുന്ന 27-ാം തീയതി നമ്മൾ അതിഗംഭീരമായിട്ട് അബൂ സുദ്ര മോളിൽ വെച്ചിട്ട് ഈ ഒരു ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ എൻജോയ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും കുറച്ച് മുമ്പ് ഞാനിങ്ങനെ ബുക്ക് കൊണ്ടുപോകുന്ന കാര്യവും ബാഗിനെ കുറിച്ചിട്ടും MOPH പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് തന്നെ. സോ ഈ ഒരു ടൈമിൽ SK-ന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ഇളയതായതുകൊണ്ട് പൊതുവെ ചേട്ടൻ യൂസ് ചെയ്ത ബാഗും ബുക്കും ഒക്കെയാണ് കിട്ടാറുള്ളത്, അങ്ങനെ കിട്ടി കിട്ടി അത് പിന്നെ ശീലമായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാഗാണെങ്കിലും ബുക്കാണെങ്കിലും ഒക്കെ കുറച്ച് ഈ പറഞ്ഞ ഒരു പഴയ ഒരു ഫീലും ഉണ്ടാവും. അത് പക്ഷെ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ ബാഗിന് ഈ പറഞ്ഞ പോലെ ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അത്രയും വലിയ ബാഗായിരിക്കും ചിലപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റൂല. അതൊരു യൂണിവേഴ്സൽ യങ്ങർ കിഡ്സിന്റെ സങ്കടമാണ്, അതെനിക്ക് മനസ്സിലായി. എനിക്കും അങ്ങനെ വരേണ്ടിയിരുന്നതായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ചേട്ടൻ നാട്ടിൽ ഞാനിവിടെയായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ യങ്ങർ കിഡ്സിന് എപ്പോഴും സംഭവിക്കാറില്ല, പക്ഷെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബാഗ് വാങ്ങിക്കുമ്പം അത് മേക്ക് ഷുവർ ദാറ്റ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് പറ്റിയതായിരിക്കണം. ബുക്കൊക്കെ പിന്നെയും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്താലും പ്രശ്നമില്ല. ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോകും, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും കുറേ കാലം കഴിയുമ്പോൾ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ബാധകമാണ്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്കിത് ആ തൽക്കാലം ചാച്ചാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും സിനിമാ വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട്. ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്കിത് ആ തൽക്കാലം ചാച്ചാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും സിനിമാ വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട കണ്ട കാർദയണ്ട.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. 1:07 evening.

0: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. വീണ്ടും നമ്മൾ പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമായി കേട്ടുകേട്ട് കൂട്ടുകൂടാൻ എത്തി നിൽക്കുകയാണ്. ഇന്ന് സുനോ മെലഡീസില് നമ്മൾ ഒരാൾക്കുള്ള ട്രിബ്യൂട്ട് ആണ്. ഇന്നത്തെ ദിവസവുമായി അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഒരു കണക്ഷനോ ഒന്നും ഇല്ല, ബട്ട് എവിടെയോ അദ്ദേഹം കുറച്ചുകൂടെ റെക്കഗ്നൈസ്ഡ് ആകേണ്ട ഒരാളല്ലേ എന്ന് ഞാൻ ഓർത്തു. കാരണം അദ്ദേഹം എഴുതിയ ഗാനങ്ങളെല്ലാം അത്രയും സ്പെഷ്യലാണ് ഇന്നും നമുക്ക്. കാലം എത്രയായാലും ആ വരികൾ നമ്മൾ ഇന്നും പാടി നടക്കുന്നുണ്ട്.
4: രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ.
3: ഏകദേശം 33 വർഷമായി കാണും ഈ പാട്ട് ഇറങ്ങിയിട്ട്. ഇപ്പോഴും ഇത് ട്രെൻഡിങ്ങിലല്ലേ? അതിലൊരു കാരണം അതിന്റെ വരികൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു അനിയത്തിക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലേക്ക് ചിന്തിച്ചാൽ തന്നെ ആദ്യം ചിലപ്പോൾ വരുന്ന വരികൾ ഇതല്ലേ? പിണങ്ങി നിൽക്കുന്ന ഭാര്യയ്ക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഇതായിരിക്കും ഇന്നും പലരുടെ മനസ്സിൽ ഓർമ്മ വരുന്ന വരികൾ. നാട്ടുഭാഷാ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് കോവിലൻ കണ്ണകി ചരിത്രം നമുക്കൊരു 4 മിനിറ്റ് പാട്ടാക്കിയും ഇദ്ദേഹം തന്നിട്ടുണ്ട്.

അങ്ങനെയെല്ലാം ഇവിടെ ഭദ്രമായിരുന്നു. യെസ് ലിറിസിസ്റ്റ് എസ് രമേശൻ നായർ സാറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഓണ വൈബിലല്ലേ, സോ അദ്ദേഹം എഴുതിയ ഒരു ഓണപ്പാട്ടിലൂടെ തന്നെയാകാം ഇന്നത്തെ സിനിമ മെലഡീസിന്റെ യാത്ര നമ്മൾ തുടങ്ങുന്നത്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
3: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
2: And
3: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
3: Call 70222525.
2: Creative Partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment Partner, Al Wajba Dairy and Al Shamal Pure Drinking Water, distributed by Gulf Center Holding.

0: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: സൂര്യനായി തഴുകി
4: ഉറക്കുന്നു.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാ.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. കഥകളും വിശേഷങ്ങളും പാട്ടുകഥകളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ എസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. രമേശൻ നായർ സാറിനെ കേരളം വേണ്ട വിധം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഉയർത്തിയിട്ടുണ്ട് വിഖ്യാത കഥാകാരൻ ടി പത്മനാഭൻ സാറ്. കവിതയിൽ മാത്രമല്ല രമേശൻ നായരുടെ സംഭാവനകൾ എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പതികാരവും തിരുക്കുറളുമെല്ലാം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതും രമേശൻ നായർ സാർ തന്നെയാണ്. തമിഴ് പശ്ചാത്തലമുള്ള പ്രദേശത്ത് വളർന്നതുകൊണ്ട് മലയാളത്തോടൊപ്പം തമിഴ് ഭാഷയിലും അദ്ദേഹത്തിന് മികച്ച പ്രാവീണ്യം നേടാൻ സാധിച്ചു. ഇതാണ് പിന്നീട് ചിലപ്പതികാരവും തിരുക്കുറളും ഒക്കെ മലയാളത്തിലേക്ക് മൊഴി മാറ്റാൻ അദ്ദേഹത്തെ സഹായിച്ചത്. മലയാള സിനിമയിലേക്ക് വരുമ്പോഴും പ്രണയവും വിരഹവും നാട്ടിൻപുറത്തിന്റെ നന്മയും നിറഞ്ഞ 100-ലധികം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 150-ലധികം ചിത്രങ്ങൾക്കായി 650-ഓളം ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു പാട്ടിൽ ഫാസിൽ സാറ് രമേശൻ നായർ സാറോട് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ആദ്യമായി കണ്ടിട്ട് പ്രണയം തോന്നിയ ഒരു യുവാവിന്റെ വികാരങ്ങൾ. ലളിതവും എന്നാൽ ആഴത്തിലുമുള്ള വരികൾ വേണം എഴുതാനായിട്ട്. രമേശൻ നായർ സാറിന്റെ എഴുത്തിൽ എപ്പോഴും പ്രകൃതിയുമായി കമ്പാരിസൺ അദ്ദേഹം എഴുതാറുണ്ട്. അതുകൊണ്ടായിരിക്കും സാധാരണയായി പ്രണയത്തിന് റോസാപ്പൂവാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ രമേശൻ നായർ തിരഞ്ഞെടുത്തത് ചുവപ്പും മഞ്ഞയും കലർന്ന സുന്ദരമായ രാജമല്ലിയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ തെളിയുന്നത് രാജമല്ലിപ്പൂവിതൾ വിടരുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മാവേലി വരും മുൻപേ മർസയിൽ ഓഫറിന്റെ ആഘോഷവേള. ഖത്തർ കാത്തിരിക്കുന്ന വിലക്കുറവിന്റെ മഹോത്സവം മർസ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് മിഡ് നൈറ്റ് സെയിൽ ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണിവരെ മാത്രം. എല്ലാ വിഭാഗങ്ങളിലും അവിശ്വസനീയമായ ഓഫറോടെ ഓഫർ. ഖത്തറിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലും ഒരേ സമയം വെറും 8 മണിക്കൂർ മാത്രം. ഈ അവസരം പാഴാക്കരുത്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
3: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പനോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം.
2: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
3: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
3: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
13: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ എസ് രമേശൻ നായർ സർ ലിറിസിസ്റ്റ് അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാകാം എന്ന് വിചാരിച്ചു. എം എ മലയാളം ഒന്നാം റാങ്കിൽ പാസ്സായ രമേശൻ നായർ സാർ 1975 ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. എം ടി സാറിന്റെ തിരക്കഥയിൽ ഐ വി ശശി സാർ സംവിധാനം ചെയ്ത രംഗം എന്ന ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ രചിച്ച് സിനിമാ ഗാനരചനയിലേക്കും അദ്ദേഹം എത്തി. ഇന്നും ഭാര്യ പിണങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഹാപ്പിയാക്കാൻ ഒരു പാട്ട് പാടണമെങ്കിൽ രമേശൻ നായർ സാറിന്റെ വരികൾ തന്നെയാണ് നമ്മൾ കൂട്ടുപിടിക്കാറുള്ളത്, ഇല്ലേ? പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത 1986 പുറത്തിറങ്ങിയ രാക്കോയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെയാണ് ഞാനീ പറഞ്ഞ അനശ്വര ഗാനം. പ്രിയദർശൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രാക്കോയിലിൻ രാഗസദസ്സിൽ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയില്ല. എന്നാൽ സിനിമ പരാജയപ്പെട്ടിട്ടും ഈ ഒരൊറ്റ ഗാനം പതിറ്റാണ്ടുകളായി മലയാളി മനസ്സ് കീഴടക്കി ജീവിക്കുന്നു. ഒരു നല്ല ഗാനത്തിന് സിനിമയുടെ വിജയ പരാജയങ്ങൾ ബാധകമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാട്ട്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ് ഏറ്റവും വലിയ ഓഫറുകൾ
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു
5: പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
3: പാർത്താസ് ബർവ വില്ലേജ് കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്, സുനോ മെലഡീസിലൂടെ കഥകളും പാട്ടുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള യാത്ര. ഇന്ന് നമ്മൾ എസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണേ. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ദാർശനിക കാവ്യ വിസ്മയാണ് ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ല എന്ന പാട്ട്. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഈ ഫാന്റസി ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം വരികൾ എഴുതിയത് കവി എസ് രമേശൻ നായർ സാറാണ്. ഇസൈജ്ഞാനി ഇളയരാജയുടെ ഗംഭീരമായ സംഗീതവും ദാസേട്ടനും രാധികാ തിലക്കും ഈ പാട്ട് പാടി ഒരു നിത്യഹരിത ക്ലാസിക് ആക്കി മാറ്റി. ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുമ്പോൾ ഡയറക്ടർ രാജീവ് അഞ്ചലും രമേശൻ നായരും ചെന്നൈയിലെ പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു. സാധാരണയായി രാജാ സാറ് മ്യൂസിക് കൊടുത്തതിന് ശേഷമാണ് പാട്ടുകൾക്ക് വരികൾ എഴുതാറുള്ളത്. എന്നാൽ രമേശൻ നായരുടെ സംസ്കൃത പാണ്ഡിത്യവും തമിഴ് ഭാഷയിലുള്ള അറിവും രാജാ സാറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് കേവലം സിനിമയിലെ സന്ദർഭം മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വരികൾ അതിന്റെ ആ ഒരു ഫീൽ ഒട്ടും ചോർന്നു പോകാതെ എഴുതാൻ ഇളയരാജ കവിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും കൊടുത്തു. രമേശൻ നായർ എഴുതിയ വരികൾ വായിച്ച ഉടനെ തന്നെ രാജാ സാറ് ഒരു മനോഹരമായ ഈണം ഹാർമോണിയത്തിൽ വായിച്ചെടുത്തു. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതത്തിനായി വിദേശത്ത് നിന്നുള്ള ഒരു വലിയ സിംഫണി ഓർക്കസ്ട്ര ഉപയോഗിച്ചത് ഗുരുവിലാണ്. ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ചാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ദേവസംഗീതം എന്ന പാട്ടിന്റെ സിംഫണി ഭാഗങ്ങളും റെക്കോർഡ് ചെയ്തത്. കാഴ്ചയില്ലാത്ത രാജകുമാരിക്ക് നായകന്റെ സാന്നിധ്യം ഒരു ദിവ്യമായ സംഗീതം പോലെയായിരുന്നു എന്ന ദൃശ്യ ഭംഗിയാണ് ഈ പാട്ടിനുള്ളത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. പാട്ടിലെ പിന്നിലെ കഥകളുമായിട്ട് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ എസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര. രമേശൻ നായർ സാറിന്റെ ജനനം കന്യാകുമാരിയിലായതുകൊണ്ട് തന്നെ തമിഴ് സംസ്കാരത്തോടും സാഹിത്യത്തോടും അദ്ദേഹത്തിന് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. മലയാളവും തമിഴും ഒരുപോലെ അദ്ദേഹത്തിന് വഴങ്ങിയിരുന്നു. ഒരു സാധാരണ മലയാളി കവിക്ക് ചെയ്യാൻ കഴിയാത്ത അത്ര ആഴത്തിൽ ചിലപ്പതികാരവും തിരുക്കുറളും അദ്ദേഹം പഠിച്ചു. തമിഴ് കാവ്യങ്ങളിലെ ദ്രാവിഡ ഭാഷ സൗന്ദര്യം ചോർന്നു പോകാതെ മലയാളത്തിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ തമിഴ് വേരുകൾ ഉള്ളതുകൊണ്ടാണ്. മലയാളം അദ്ദേഹത്തിന് നൽകിയതിലും കൂടുതൽ അംഗീകാരം ചിലപ്പോൾ കൊടുത്തത് തമിഴ്നാടായിരിക്കും. വിവിധ തമിഴ് സംഘടനകളുടെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്കൊപ്പം തമിഴ്നാടിന്റെ വിശിഷ്ട സാഹിത്യ പുരസ്കാരവും രമേശൻ നായർ സാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലേക്ക് പോവുകയാണെങ്കിൽ മഴത്തുള്ളി കിളിക്കം എന്ന ചിത്രം ഓർമ്മയില്ലേ? അതിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടില് രമേശൻ നായർ സാർ തന്റെ പതിവ് ശൈലിയായ പ്രകൃതി വർണ്ണന കൈവിട്ടിട്ടില്ല. ഈ സിനിമയുടെ ടൈറ്റിലായ മഴത്തുള്ളി കിളിക്കം എന്ന പേര് പോലും അർത്ഥമാക്കുന്ന രീതിയിലാണ് മഴയും മേഘങ്ങളെയും പ്രണയത്തിന്റെ ദൂതന്മാരായി അദ്ദേഹം ഈ വരികളിൽ കൊണ്ടുവന്നത്. പാസ് നമ്പറുകൾ മാത്രം പ്രതീക്ഷിച്ച സുരേഷ് പീറ്റേഴ്സ് എന്ന മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് ഇത്രയും മനോഹരമായ ഒരു മെലഡി റൊമാൻറ്റിക് സോങ് പുറത്തെടുക്കാൻ രമേശൻ നായർ സാറിന്റെ വരികൾ തന്നെ വേണ്ടി വന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
8: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hello, namaskaram. Yan Surat Santosh.
11: You're listening to
10: Radio Suno 91.7 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിൽ നമ്മൾ ലിറിസിസ്റ്റ് എസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. എ ആർ റഹ്മാൻ സാറിന്റെ പ്രോഗ്രാമറായും സ്വന്തം ആൽബങ്ങളിലൂടെയൊക്കെ തിളങ്ങി നിന്ന സുരേഷ് പീറ്റേഴ്സിന്റെ ആദ്യത്തെ പൂർണ്ണ മലയാള സിനിമ പഞ്ചാബി ഹൗസ് ആയിരുന്നു. സിനിമയുടെ സംവിധായകന്മാരായ റാഫി മെക്കാട്ടിൻ സാറ് പാട്ടിന്റെ, അതായത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടിന്റെ സന്ദർഭം വിവരിച്ചു കൊടുത്തപ്പോൾ സുരേഷ് പീറ്റേഴ്സിന്റെ ആദ്യം ഒരു ഞെട്ടലായിരുന്നു. കാരണം ഒരു തനി മലയാളത്തുമുള്ള ഒരു വിരഹ ഗാനം ചെയ്യാൻ തന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ശരിയാകുമോ എന്നൊക്കെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ രമേശൻ നായർ സാർ എഴുതി നൽകിയ വരികളുടെ ആ ഒരു താളവും ഭാവവും കണ്ടപ്പോൾ സുരേഷ് പീറ്റേഴ്സ് സാറിന് വളരെ എളുപ്പമായി തോന്നി. അദ്ദേഹത്തിന് ഈണം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു ആൽബത്തിന്റെ ട്യൂൺ തന്നെ അദ്ദേഹം ഇതിനായി എടുക്കുകയും ചെയ്തു. ഈ ഒരു വരി തന്നെ വളരെ അപ്രിസിയേഷൻ രമേശൻ നായർ സാറിന് കിട്ടിയ ഒരു വരിയാണ്. വലിയൊരു കടലിനെ ചെറിയൊരു ചിമിഴിൽ, അതായത് ചെറിയൊരു പാത്രത്തിൽ ഒതുക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതാണ് ഈ വരികളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. നായകന്റെ മനസ്സിലെ അളക്കാനാവാത്ത സങ്കടങ്ങളും പ്രണയവും ഒക്കെ ചെറിയ വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല എന്നാണ് കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വരി കേട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നവരെല്ലാം കവിയെ ഒരുപാട് പ്രശംസിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് കേട്ടിട്ടുള്ളത്.

റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ലിസണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസ്. ഇന്നത്തെ യാത്ര നമ്മുടെ ലിറിസിസ്റ്റ് എസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെ. സംഗീത സംവിധായകൻ വിദ്യാസാഗർ ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. കവി രമേശൻ നായർ സാറാകട്ടെ തമിഴ് ഭാഷയിൽ വലിയ പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ഒരാള്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ കമ്പോസിംഗ് വേളയിൽ ഇരുവരും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ആത്മബന്ധമുണ്ടായി. സാധാരണയായി ഇങ്ങനെ മറ്റൊരു ഭാഷയിൽ നിന്ന് വരുന്ന ഒരു സംഗീത സംവിധായകർക്ക് മലയാളം വരികളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ രമേശൻ നായർ സാർ തമിഴിലൂടെ വരികളുടെ ഓരോ അർത്ഥവും ഭാവവും വിദ്യാസാഗറിന് കൃത്യമായി വിവരിച്ചു കൊടുത്തിരുന്നു. ഇതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട്. ഇത്രയധികം ആഴമുള്ള ഒരു ഈണം കൊടുക്കാൻ വിദ്യാസാഗറിനെയും സഹായിച്ചത്. ചാക്കോച്ചിന്റെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ രണ്ട് പ്രണയഗാനങ്ങൾ പിറന്നത് രമേശൻ നായർ സാറിന്റെ തൂലികയിലാണ്. ഒന്ന് അനീത്തി ബ്രാവിലെ രാജമല്ലി, രണ്ടാമത്തേത് ദോസ്തിലെ ഈ പാട്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: Hi everyone, this is Bharat here.
1: You are listening to
3: Radio Suno 91.7 KTKT.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് രമേശൻ നായർ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും, അത് അനീത്തിപ്രാവിലെ പ്രണയപൂവായ രാജമല്ലി ആകട്ടെ, രാക്കോയിലും രാഗസദസ്സിലെ കുടുംബത്തിന്റെ ഐശ്വര്യമായ ചിത്രവിളക്കാകട്ടെ, ഗുരുവിലെ അന്ധതയുടെ താഴ്വരയെ പ്രകാശിപ്പിച്ച ദൈവസംഗീതമാകട്ടെ, കേവലം സിനിമയിലെ ചില സന്ദർഭങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല, അവ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമേറിയ കവിതകളായിരുന്നു. കഥാകാരൻ ടി പത്മനാഭൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ വെറുമൊരു ചലച്ചിത്ര ഗാനരചയിതാവായി മാത്രം കണ്ട് കേരളം ചുരുക്കിക്കളഞ്ഞു എന്ന സംശയം ഇന്നും പ്രസക്തമാണ്. തമിഴ് സംസ്കാരത്തിന്റെ വേരുകളുമായി വന്ന് മലയാള ഭാഷയെ ഇത്രയധികം ധന്യമാക്കിയ മറ്റൊരു കവി നമുക്ക് വിരളമാണ്. ശരീരം കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞെങ്കിലും ഓരോ പ്രഭാതത്തിലും അമ്പലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളിലൂടെയും മലയാളി കാതോർക്കുന്ന നിത്യഹരിത ചലച്ചിത്ര മധുരങ്ങളിലൂടെയും അദ്ദേഹം ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency. Hi,
5: naan Dr. Salman.
6: Enikku ariyan thaan varunnu.
7: Nee vilikku. Namukku nokka.
5: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കുഞ്ഞപ്പമ്മിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്
1: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ മുരളി ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹായ് നമസ്കാരം, ഞാൻ സിജു വിൽസും. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ സുധീർ കരമന. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ രഞ്ജിത് ശങ്കർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട എഫ് എം റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട്

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എസ് ചിത്ര. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.